ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 30, കൊലവർഷം 1202, കന്നിമാസം 5 തീയതി. 2026 സെപ്റ്റംബർ 21, തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ.
2: മഹാകവി വൈലോപ്പള്ളിയുടെ മാമ്പഴ വരികൾ ഹൃദയം തൊടുന്നതാണ്. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് രസകരമാണ്. വാക്കുകളുടെ രൂപം, അർത്ഥം, ഉത്ഭവം, ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനശാസ്ത്രത്തെ ശബ്ദശാസ്ത്രം അഥവാ ഫിലോളജി എന്നാണ് പറയുക. ഭാഷാശാസ്ത്രം എന്ന് വിപുലീകരിച്ചു പറയാം. വാക്കുകളുടെ ഉത്ഭവം പഠിക്കുന്ന ശാസ്ത്രത്തെ വിൽപ്പത്തിശാസ്ത്രം അഥവാ എറ്റിമോളജി എന്നാണ് പറയുക. നമ്മുടെ മാതൃഭാഷയായ മലയാളമുണ്ടായത് സംസ്കൃത പ്രഭാവത്തിൽ നിന്നുമാണ്. സംസ്കൃതം എന്നാൽ സംസ്കരിക്കപ്പെട്ടത്, ശുദ്ധീകരിക്കപ്പെട്ടത് എന്നാണർത്ഥം. നാം നിത്യജീവിതത്തിൽ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന പദങ്ങളിലൂടെ സഞ്ചരിക്കാൻ പഠിക്കണം. എന്നും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആശുപത്രി. എന്താണ് ആശുപത്രി എന്ന വാക്കിന്റെ അർത്ഥം? ആശു, പത്രി എന്ന രണ്ട് സംസ്കൃത ധാതുവിൽ നിന്നാണ് ആ വാക്കുണ്ടായത്. ആശു എന്നാൽ പെട്ടെന്ന്, വേഗം, തിടുക്കം എന്നീ അർത്ഥങ്ങളുണ്ട്. പത്രി എന്നാൽ ജാതിക്ക അഥവാ മരുന്നിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആശുപത്രി എന്നാൽ വേഗത്തിൽ മരുന്ന് അഥവാ ചികിത്സ ലഭിക്കുന്ന ഇടം എന്ന് വ്യാഖ്യാനിക്കാം. ആശുപത്രിയാണ് ശരിയായ മലയാള പദം. ഇംഗ്ലീഷിന്റെ സ്വാധീനം കൊണ്ട് ആസ്പത്രിയായി മാറി. ആശുപത്രിയെ ആതുരാലയം, വൈദ്യശാല, ചികിത്സാലയം എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. ആശുപത്രിയെ ഇംഗ്ലീഷിൽ ഹോസ്പിറ്റൽ എന്ന് വിളിക്കുന്നു. ലാറ്റിൻ പദമായ ഹോസ്പസ് എന്ന വാക്കിൽ നിന്നാണ് ഹോസ്പിറ്റൽ ഉണ്ടായത്. ഹോസ്പസ് എന്നാൽ അഭയം നൽകുന്നവൻ എന്നാണ് അർത്ഥം. പണ്ട് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്രക്കാർക്കും ദരിദ്രർക്കും അവശർക്കും അഭയവും പരിചരണവും നൽകിയിരുന്ന സ്ഥലങ്ങളെ യൂറോപ്യന്മാർ ഹോസ്പിറ്റൽ എന്ന് വിളിച്ചു. ഹോസ്പിറ്റാലിറ്റി അഥവാ മര്യാദയ്ക്കു പെരുമാറുന്ന സ്ഥലമാണ് ആശുപത്രി എന്നർത്ഥം. നമുക്കറിയാം, ആശുപത്രിയിലെത്തുമ്പോൾ ഓരോ മനുഷ്യനും പ്രതീക്ഷിക്കുന്നത് സാന്ത്വനത്തിന്റെ സ്നേഹവചനങ്ങളാണ്. ഉത്കണ്ഠയോടെ, ആകുലതകളോടെ ചെല്ലുന്ന മനുഷ്യർ അവരെ ആധുനിക മെഡിക്കൽ സയൻസ് രോഗി അഥവാ പേഷ്യന്റ് എന്നാണ് വിളിക്കുക. ഒരുപക്ഷെ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരു വിളിയാണ് പേഷ്യന്റ് എന്നത്. അവിടെ നമ്മെ പരിചരിക്കുന്ന ഡോക്ടർ അഥവാ നഴ്സ് ചേട്ട എന്നോ അച്ഛ എന്നോ മോനെ എന്നോ വിളിക്കുമ്പോൾ അതാണ് വേഗത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ മരുന്ന്. ഒരു ഡോക്ടറും നഴ്സും ചെയ്യുന്ന പരിശുദ്ധമായ പ്രവർത്തനമാണ് നഴ്സിംഗ്. നഴ്സിംഗ് എന്ന വാക്കിന്റെ മലയാളം അർത്ഥം പരിചരണമെന്നാണ്. പരി എന്നാൽ ശുദ്ധമായത്, ചരണം എന്നാൽ കാൽപാദം. ആശുപത്രിയിലെത്തുന്ന ഓരോ മനുഷ്യന്റെയും ചരണങ്ങളെ വിശുദ്ധമായി കാണുന്ന പ്രവർത്തനമാണ് നഴ്സിംഗ്. ആശുപത്രികൾ ആതുരാലയങ്ങളും സ്നേഹാലയങ്ങളുമാകുന്നത് അപ്പോഴാണ്. ബഹളമല്ല വേണ്ടത്, ബഹുമാനമാണ് അവിടെയെത്തുന്ന മനുഷ്യർക്ക് ലഭിക്കേണ്ടത്. രോഗിയും ഡോക്ടറും തമ്മിലുള്ള സമരസത പരസ്പര ബഹുമാനം സൃഷ്ടിക്കുന്നു. ആശുപത്രികൾ സ്നേഹത്തിന്റെ, പരിഗണനയുടെ അനുഭവ കേന്ദ്രങ്ങളാണ്. ദൈവത്തിന്റെ കരസ്പർശമാണ് അവിടത്തെ ഓരോരുത്തരിൽ നിന്നും ലഭിക്കുന്നത് അഥവാ ലഭിക്കേണ്ടത്. പുഞ്ചിരിയാണ് ആദ്യത്തെ ടാബ്ലറ്റ്. സ്നേഹവാക്കുകളിലൂടെ ചികിത്സാരംഭം ലഭിക്കുന്നു. മനോബലമെന്ന മരുന്ന് ഭിഷഗ്വരനിലൂടെ ലഭിക്കുന്നു. ഭിഷക്ക് എന്നാൽ വൈദ്യൻ. ഭിഷക്ക് കൂട്ടണം വരൻ, അതിൽ നിന്നാണ് ഭിഷഗ്വരൻ അഥവാ ഡോക്ടർ ഉണ്ടായത്. വൈദ്യം വരമായി നൽകുന്ന ഈശ്വര സ്വരൂപമാണ്.

0: ഡോക്ടർ, പണ്ട് ക്രിമിയൻ യുദ്ധത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് പരിചരണം നൽകിയ ഫ്ലോറൻസ് നൈറ്റിംഗലിനെ ഓർക്കാം. വെളിച്ചമില്ലാത്ത രാത്രികളിൽ ഉറുമ്പും പുഴുവും മരിച്ച് പാതിമരിച്ച മുറിവുകളിൽ ചലവും പുഴുവും ഒഴുകി നീന്തുന്ന സൈനികരുടെ ഇടയിൽ റാന്തൽ വെളിച്ചത്തിൽ ചെന്ന് ചലം ഒപ്പിയെടുത്ത് പുഴുക്കളെ പെറുക്കിമാറ്റി ചികിത്സിച്ച ഫ്ലോറൻസ് നൈറ്റിംഗൽ ആണ് പരിചരണത്തിന്റെ, നഴ്സിംഗിന്റെ ഉത്തമ മാതൃക. വേഗം മരുന്നു ലഭിക്കുന്ന, ആശ്വാസം ലഭിക്കുന്ന, പരിചരണം ലഭിക്കുന്ന സേവന കേന്ദ്രമാണ് ആശുപത്രി. ആശയുടെ സാക്ഷ്യപത്രം അതല്ലേ ആശുപത്രി?
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കേവഡിയയിലെ ഏകതാനഗറിൽ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിലും മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26ന് UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസന പരിപാടിയുടെ ബിരുദദാന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വട്ടവട കൊട്ടകമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ധനസഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 99ാമത് മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ മുൻമന്ത്രി V അബ്ദുറഹ്മാനെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. കണ്ണൂർ മട്ടന്നൂരിൽ BJP പഠന ശിബിരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളിമെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിന്റെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി T സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46ാമത് HS ഒളിമ്പ്യാഡിന്റെ 5ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയയുമാണ് ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദയും D ഗുഗേഷും പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നലത്തിൽ 6:10 കാവ്യാഞ്ജലിയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ജാതി ലക്ഷണം എന്ന കവിത ആലാപനം സി കെ ബീന. 6:15 അർച്ചനയിൽ ജയവിജയ ആലപിച്ച ശ്രീനാരായണ ഗുരു രചനകൾ കേൾക്കാം. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടിയ ശ്രീകണ്ഠപുരം സ്വദേശിയും കുട്ടികർഷകനുമായ സ്റ്റീവോ സോണിയുമായുള്ള അഭിമുഖം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ 7:35 FM ഡയറി തുടരുന്നു. പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് വായനയുടെ വാതായനങ്ങൾ. ജിസാ ജോസ് എഴുതിയ രൂത്തിന്റെ പുസ്തകം രക്ഷയുടെയും

0: ശ്രീനാരായണ ഗുരു എഴുതിയ ജാതി ലക്ഷണം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് സി കെ ബീന.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ജയവിജയ ആലപിച്ച ശ്രീനാരായണ രചനകളാണ് ശ്രീനാരായണ ഗുരു രചനകളാണ് ഇന്ന് അർച്ചനയിൽ. ആദ്യം ബ്രഹ്മമുഖാമരവന്ദിതലിംഗം എന്നാരംഭിക്കുന്നു.

ജയവിജയ ആലപിച്ച ശ്രീനാരായണ ഗുരു രചനകളാണ് അർച്ചനയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അർച്ചന ഇനി നാളെ രാവിലെ 6:15.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടിയുള്ള നാലാമത് ലോക മാർച്ചിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സദസ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ സാഹിത്യകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഉദ്ഘാടനം ചെയ്യും. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വർണ്ണക്കൂടം പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ചപ്പാരപ്പടവ് പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൂവേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കും. 11-ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മൈത്താണി എ എൽ പി സ്കൂളിൽ വനിതകൾക്കായി മാനസികാരോഗ്യ സ്ക്രീനിംഗ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. കണ്ണൂർ ഡിമെൻഷ്യ കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ഐ എം എ ഹാളിൽ ലോക അൽഷിമേഴ്സ് ദിന അവബോധ പരിപാടി സംഘടിപ്പിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഇന്ന് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിന്റെ സൌജന്യ വർക്ക്ഷോപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0460202054. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിന

0: ആഘോഷത്തിന്റെ ഉദ്ഘാടനം. നാളെ രാവിലെ 10:30 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കൽ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നാളെ രാവിലെ 9:00 പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ പൂവംകടവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. നവംബറിൽ കണ്ണൂരിൽ നടക്കുന്ന സൌത്ത് ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം പ്രദർശന ക്രിക്കറ്റ് മത്സരം നാളെ വൈകിട്ട് 6:00 കണ്ണൂർ പോലീസ് ഗ്രൌണ്ടിൽ നടക്കും. കണ്ണൂർ പ്രസ് ക്ലബ്ബും കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും തമ്മിലാണ് മത്സരം. കെ വി സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ അഗതതന്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 24 രാവിലെ 9:30 മുതൽ 1 വരെ പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പും 26 രാവിലെ 9:30 മുതൽ 1 വരെ വെരിക്കോസ് വെയിൻ മെഡിക്കൽ ക്യാമ്പും ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് 0497270666 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പാലക്കാട് ചാത്തന്നൂർ എസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10 ദിവസത്തെ സൌജന്യ കൂൺകൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രായപരിധി 18 മുതൽ 49 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 97 21. കേരള വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയം ഹാളിൽ ഈ മാസം 24 രാവിലെ 10:00 മുതൽ നടക്കും. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ വളർത്തുനായ്ക്കൾക്കും ഈ മാസം 30 പേവിഷബാധ പ്രതിരോധ വാക്സിൻ നൽകി ലൈസൻസ് എടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമവിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് 4 തവണകളായി കുടിശ്ശിക അടച്ചു തീർപ്പാക്കുന്നതിന് ഈ മാസം 30 അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. PNG കണക്ഷൻ നിലവിലുള്ള ഉപഭോക്താക്കൾ തങ്ങളുടെ LPG സിലിണ്ടർ കണക്ഷൻ എത്രയും വേഗം ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിൽ സറണ്ടർ ചെയ്ത് റദ്ദാക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഒരേ സമയം 2 തരം കണക്ഷനുകൾ കൈവശം വയ്ക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി PNG ഉള്ളവർക്ക് ഇനി പുതിയ LPG കണക്ഷൻ എടുക്കാനോ സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനോ അനുവാദമുണ്ടാകില്ല. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ September 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുമായി
5: 42 കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശവളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
8: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200 ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400.

0: വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: ഏ തടിയ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
2: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. കണ്ണൂർ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുകയാണ്.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ തോട്ടം ഉള്ളതുകൊണ്ട് പശുവും ആടൊക്കെ ഉണ്ടായിരുന്നു. അമ്മയും പപ്പയും ഇങ്ങനെ പിന്നെ അവരെ സഹായിച്ച് ഇങ്ങനെ കറക്കാനൊക്കെ ആദ്യം പാത്രവും ഇതെല്ലാം വെള്ളമെല്ലാം എടുത്തു കൊടുത്ത് അവരുടെ കൂടെ കൂടി കൂടി.
0: ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടിയ ശ്രീകണ്ഠപുരം സ്വദേശിയും കുട്ടി കർഷകനുമായ സ്റ്റീവോ സോണിയുമായുള്ള അഭിമുഖം.
1: വീട്ടിൽ കൃഷി ചെയ്ത് അത് തന്നെ കറി വെച്ച് കൂട്ടുക, അതൊക്കെ ഒരു നല്ലൊരു.
0: ഇന്ന് രാവിലെ ജാലകത്തിൽ ഇരുപതിന് കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് വായനയുടെ വാതായനങ്ങൾ.
2: രോഗിയെക്കുറിച്ച് ഓർക്കാനോ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനോ രക്ഷ ശ്രമിക്കാറില്ല. മെമ്മറി കുറവായി ഹാങ് ആവാറുള്ള തന്റെ ഫോൺ പോലെ തന്നെ.
0: ജിസ ജോസ് എഴുതിയ രൂത്തിന്റെ പുസ്തകം രക്ഷയുടെയും എന്ന നോവലിനെ കുറിച്ച് ഡോക്ടർ ജയേഷ് വരയിൽ സംസാരിക്കുന്നു.
2: രേഖകളിൽ മറ്റൊരു പേരാണ് അവർക്കുള്ളത്. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്റെ ജീവിതാനുഭവങ്ങൾ രേഖ.
0: കൂടാതെ ഗുഡ് ഇംഗ്ലീഷ് ഏഴ് 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീതമാധുരിയിൽ വിവിധ ഗായകർ ആലപിച്ച ഗുരുഗീതങ്ങൾ കേൾക്കാം. ഇന്ന് രാവിലെ 8:30 സംഗീതമാധുരിയിൽ പത്ത് 15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി.

0: ഈ ചലച്ചിത്ര ഗാനങ്ങൾ 11 മണിക്ക് ഹലോ ആകാശവാണി, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15
1: ലീലയായി കഴിഞ്ഞതോ തുതുക്കിയായി ഗനി
0: കല്യാണപ്പാട്ട് കേൾക്കാം. പി കെ കുഞ്ഞിരാമനും സംഘവും അവതരിപ്പിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:15. ആരോഗ്യദീപ്തിയിൽ
2: മരണത്തിനു കാരണമാകുന്ന രോഗങ്ങളിൽ 7-ാം സ്ഥാനമാണ് മറവി രോഗത്തിന് ഉള്ളത്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
0: September 21 ലോക അൽഷിമേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി രാധിക സംസാരിക്കുന്നു.
2: നാഡീഞരമ്പു കോശങ്ങൾ കെട്ടുപിണഞ്ഞു പോകുന്ന ഒരവസ്ഥയും.
0: ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. രണ്ട് പതിനഞ്ചിന് തുടർനാടകം, 2:30 ഗൃഹരശ്മി, വൈകിട്ട് 5:15 കെ വി ഗോപാലകൃഷ്ണൻ ഇടയ്ക്ക് വായിക്കുന്നു, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥിയിൽ ചാവശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പഴശ്ശിരാജ നഗർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേട്ടങ്ങളും മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങളും. പ്രത്യേക പരിപാടി കേൾക്കാം ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ. രാത്രി 8 മണിക്ക് കിളിക്കൂട്ടം പരിപാടിയിൽ 5-ാം പീടിക അമൃത കലാകൂടത്തിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:25. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: രാമേട്ടാ, 100 ഗ്രാം പേട തരൂ.
2: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
1: അയ്യോ, അതെന്താ?
2: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
1: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
3: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
1: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും. അതും ഒരു ചാർജും ഇല്ലാതെ.
4: അത് കൊടുത്തേക്ക്.
5: RBI പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st UN പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി.

0: ദ്രൌപദി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താ നഗറിൽ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75ാമത് ബിരുദദാന ചടങ്ങിൽ ദ്രൌപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. നാടിയായിൽ ബ്രഹ്മകുമാരികൾ സംഘടിപ്പിക്കുന്ന യുവത്വം വികസന ഭാരതത്തിന് രാഷ്ട്രനിർമ്മാണത്തിന് ആന്തരിക ശക്തി ഉണർത്തുക പ്രചാരണ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനത്തിലൂടെയും സാമൂഹിക ശാക്തീകരണത്തിലൂടെയും പ്രകടമാക്കുന്ന ഈ പ്രതിബദ്ധത ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം 3 തുല്യ ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിക്കുന്ന പിഎം കിസാൻ പദ്ധതി 2019ലാണ് ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. 9,49,00,000 കർഷകർക്ക് ഇതുവരെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ പിഎം കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം വകയിരുത്തി. വളം, വിത്ത്, മറ്റ് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാൻ കർഷകർക്ക് പദ്ധതി പ്രയോജനകരമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പദ്ധതിയുടെ പ്രയോജനം വനിതാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 1,05,000 കോടി രൂപ വനിതാ കർഷകർക്ക് നൽകിക്കഴിഞ്ഞു. പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ കർഷകർ.
0: അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26ന് UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോ ജയശങ്കർ പങ്കെടുക്കും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന അവസാനത്തെ പൊതുസഭാ സമ്മേളനമാണിതെന്ന് വ്യക്തമാക്കിയ ഗുട്ടറസ് അന്താരാഷ്ട്ര ചർച്ചകൾക്കും സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഇപ്പോൾ എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ മാസം 22 മുതൽ 28 വരെ ചേരുന്ന 81ാമത് യുഎൻ പൊതുസഭാ സമ്മേളനത്തിൽ 193 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട 7ാമത് പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഊർജ്ജിത നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. ജൂലൈ 25 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയപരിധി ഈ മാസം 24ന് അവസാനിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ അനസ് യാസിനും മറ്റ് 2 പേരുമാണ് മരിച്ചത്. ഇടുക്കി വട്ടവടയിൽ ബാലകൃഷ്ണ പെരുമാൾ, ചിന്നമ്മാൾ എന്നിവരാണ് മണ്ണിടിച്ചിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ ടി കെ കോളനിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽ 5 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായി പ്രദേശത്ത് നടത്തുന്ന തിരച്ചിൽ രാത്രി നിർത്തിവച്ചു. ഇന്ന് തിരച്ചിൽ തുടരും. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് ഇന്നലെ ഇവിടം സന്ദർശിക്കാനെത്തിയത്. അപകടസ്ഥലം മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിച്ചു. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, മുങ്ങൽ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ഇന്ന് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളതുശ്ശേരിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൺലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. കോട്ടയം വാഗമൺ വെള്ളിക്കുളം തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട

0: ിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീക്കോയി, ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടംകമ്പൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാലിൽ ഉരുപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴമ്പള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിനു മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി, കോട്ടയം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദിയാചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്നതിനപ്പുറം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഡോക്ടർ ജി വിജയരാഘവനെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു 84-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെ നേരിടും. കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം രാവിലെ ആതിഥേയരായ ജപ്പാനെയും വനിതാ ടീം വൈകിട്ട് ബംഗ്ലാദേശിനെയും നേരിടും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ പാർത്ഥ് മാനെ, ഹിമാൻഷു ധില്ലൻ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ സ്കീറ്റ് വിഭാഗത്തിൽ ആനന്ദ് ജീത് സിംഗ് നരുക്ക, ഭൌതേവ് സിംഗ് ഗിൽ, മേരാജ് അഹമ്മദ് ഖാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബാഡ്മിന്റണിൽ ലക്ഷ്യസെന്നും ഇന്ത്യൻ പുരുഷ ടീമും ബംഗ്ലാദേശിനെ നേരിടും. വുഷുവിൽ 2 തവണ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ റോഷിബീന ദേവി 60 കിലോ സാന്ത വിഭാഗത്തിൽ മത്സരിക്കും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. സെബക് താക്രോയിലും സോഫ്റ്റ് ടെന്നീസിലും ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിനെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുകേഷും യഥാക്രമം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് പോളണ്ടിനോട് പരാജയം നേരിടേണ്ടി വന്നു. സാമൂഹ്യവിരുദ്ധരുമായി നിയമവിരുദ്ധമായ ബന്ധം പുലർത്തിയതിന് അടൂർ എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നൽകിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81-ാമത് യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः राष्ट्रिय हरित प्राधिकरणस्य सम्मेलनम् अवलम्ब्य राष्ट्रपतिः द्रौपदी मुर्मुः प्रावोचत् यत् प्राकृतिक विपदः जलवायु संरक्षणाय अस्मान् प्रेरयन्ति. तया प्रतिपादितं यत् जलवायु परिवर्तनं मानव जीवनस्य जैव विविधतां जल सम्पदं च दुष्यति. अतः जागतिक समुदायेन संघटितः प्रयासः कर्तव्यः. जलवायु परिवर्तनं जैव विविधतां जलसुलभतां भूसंसाधनानि च समाविश्य मानव जीवनस्य विविध

0: കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രിഡ് ബാങ്ക്. മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പഠനവും പുസ്തകത്താളുകളും മാത്രം പോരാ, ജീവിതത്തിൽ വിജയിക്കാൻ എന്ന് തെളിയിച്ച ഒരു മിടുക്കന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ ജാലകം തുറക്കുന്നത്. ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും തുടർന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടുകയും ചെയ്ത ശ്രീകണ്ഠപുരം കോട്ടൂരിലെ സ്റ്റീവോ സോണിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. പശുവിനെയും ആടിനെയും പരിചരിച്ചും പച്ചക്കറി കൃഷി ചെയ്തും പഠനത്തോടൊപ്പം പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന സ്റ്റീവോ പുതുതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുന്നിൽ സമയം തള്ളി നീക്കുന്ന ഇന്നത്തെ കാലത്ത് മണ്ണിലിറങ്ങി അധ്വാനിക്കുന്നത് എങ്ങനെ മികച്ചൊരു സ്ട്രെസ് റിലീഫ് ആക്കാം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് സ്റ്റീവോ സോണി.
1: നമസ്കാരം സ്റ്റീവോ.
2: നമസ്കാരം.
1: ഈ ഒരു മെറിറ്റ് സീറ്റിലെ അഡ്മിഷൻ കിട്ടിയപ്പോഴുണ്ടായ ഒരു നിമിഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഒരു രാത്രിയിൽ ഞാൻ അലോട്ട്മെന്റ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ കണ്ണൂർ മെഡിക്കൽ കോളേജ് മെറിറ്റിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റില് ഫസ്റ്റ് ആൻസർ തന്നെ കിട്ടിയപ്പോഴത്തേക്കും വളരെ സന്തോഷമായിരുന്നു. ഏറ്റവും ആദ്യത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാല് ഇവിടെ അടുത്താണ്, എനിക്ക് പോയി വരാം, ഇടയ്ക്ക് എന്റെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കണ്ണോടിക്കാന്നെല്ലാം ഇങ്ങനെ പല തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും ആദ്യത്തെ അനുഭവം.
1: പ്രതീക്ഷിച്ചിരുന്നു?
2: പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ കണ്ണൂർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു കണ്ണൂർ വെച്ചത്, മൂന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടി. അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു.
1: എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? എവിടെയായിരുന്നു?
2: ഞാൻ 8-ാം ക്ലാസ് വരെ കോട്ടൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മേരിയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വരെ +2 ഞാൻ അവിടെ നിന്നാണ് പാസ് ഔട്ട് ആയത്. പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ 2025-26 നീറ്റിലൂടെ എനിക്ക് അത് ക്ലിയർ ചെയ്തു. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജ് അലോട്ടായി.
1: ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോ മുതലാണ് തോന്നിയത്?
2: ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്റെ ഇമോഷൻസ് ഒക്കെ ഒരു വേദനിക്കുന്നവരെ സഹായിക്കണം, മൃഗങ്ങളോട് കൂടിയാണ് കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഒരു മിണ്ടാപ്രാണി എന്ന നിലയ്ക്ക് അവരുടെ വേദനകളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പകരം അവരെ പല സൂചനകളും ഇതൊക്കെ തരുന്നേ. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കെ ഒരു കഴിവ് ദൈവം എനിക്ക് എന്തോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ തോന്നി, അല്ലെങ്കിൽ ഞാൻ ഒരു നല്ല ഡോക്ടർ ആകും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ആ പരിശ്രമം എന്നെ ഡോക്ടർ എന്ന നിലയിലേക്ക് ഉയർത്തി.
1: ഒരു ഡോക്ടർ ആവുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നോ ഈ ഒരു +2 ബാച്ച് തെരഞ്ഞെടുത്തത്?
2: അതെ, ഡോക്ടർ ആവണമെന്ന ഉദ്ദേശത്തോടെയാണ് സയൻസ് എടുത്തത്. അങ്ങനെ ഏതാണ് എന്റെ പോകേണ്ട വഴിയെന്ന് ഞാൻ ഒരു 10-ൽ എത്തിയപ്പോഴേ തന്നെ എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ സയൻസ് എടുക്കണം, ഇങ്ങനെ കോച്ചിങ്ങിന് പോകേണ്ടി വരും, എൻട്രൻസ് ക്ലിയർ ചെയ്യണം, ഒരു തോന്നൽ എനിക്ക് 10-ലേ ഉണ്ടായിരുന്നു.
1: ഈ ഒരു പച്ചക്കറികളോടുള്ള താല്പര്യവും ഈ പശു ആട് ഇതിനോടൊക്കെയുള്ള ഒരു താല്പര്യവും ഇതൊക്കെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോയത്?
2: ഒന്നിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ആദ്യം ഏറ്റവും വേണ്ടത് പ്രയോറിറ്റിയാണ്. പഠനം, കൃഷി അല്ലെങ്കിൽ ഈ ഫാം ആ കാര്യങ്ങൾ നമ്മൾ ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പറയുകയാണെങ്കിൽ ഒരു 4 ആകുമ്പം പപ്പ എണീറ്റ് തൊഴുത്ത് വൃത്തിയാക്കിയവാട് എന്നെ വിളിക്കും. പിന്നെ ഞാൻ തന്നെയാണ് കൂടുതലും പശുവിനെ കറന്ന് പിന്നെ പാലെടുത്ത് വീടുകളിൽ കൊണ്ടുപോകും. തിരിച്ചു വന്ന് പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് ഒരു 6-6.5-7 മണിയാവും. പിന്നെ 1 മണിക്കൂർ കൊണ്ട് റെഡിയാവുക. പിന്നെ തലേ ദിവസം പഠിപ്പിച്ചത് എന്തെങ്കിലും പരീക്ഷയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറച്ചു നോക്കുക, ക്ലാസ്സിന് റെഡിയാവുക. 8:30 ആകുമ്പോഴത്തേക്കും സ്കൂളിൽ ചെന്നാൽ മതി, അവർ ടൈം കീപ്പ് ചെയ്യുക. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു 4-5 മണിയാവും. ഒരു 6-6 വരെ കൃഷിക്കാണെങ്കിൽ വെള്ളം ഒഴിക്കുക, പശുവിനൊക്കെ ഒന്ന് വെള്ളം കൊടുത്ത് 6:30 ആകുമ്പോഴത്തേക്കും തൊഴുത്തിലെ പണികളെല്ലാം തീരും. പിന്നെ ബാക്കി ടൈം സ്റ്റഡീസിന്, പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഒരു 10:30 ആകുമ്പോഴത്തേക്കും ഞാൻ കിടക്കും. അതാണ് ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്.
1: കൃഷിയിലേക്കുള്ള ഒരു താല്പര്യം, അതിന് ആരാണ് പ്രചോദനം ആയത്?
2: കൃഷിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ തോട്ടം ഉള്ളത് കൊണ്ട് പശുവും ആടൊക്കെ ഉണ്ടായിരുന്നു. അമ്മയും പപ്പയും ഇങ്ങനെ പിന്നെ അവരെ സഹായിച്ച് ഇങ്ങനെ കറക്കാനൊക്കെ ആദ്യം പാത്രവും ഇതെല്ലാം വെള്ളമെല്ലാം എടുത്തു കൊടുത്ത് അവരുടെ കൂടെ കൂടി അവസാനം ഞാൻ തന്നെ എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് ഇങ്ങനെ എത്തുകയാണ് ചെയ്തത്. പിന്നെ കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ നനയ്ക്കുന്നതും സ്വന്തമായിട്ട് പച്ചക്കറി ഉള്ളതൊക്കെ ഇങ്ങനെ അതിൽ നിന്നൊരു പൂവുണ്ടാകുക, കായ ഉണ്ടാകുക, സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി ചെയ്ത് അത് തന്നെ കറി വെച്ച് കൂട്ടുക, അതൊക്കെ ഒരു നല്ലൊരു ഇമോഷണലി എന്നെ എപ്പോഴും ഒരു സഹായിച്ചിരുന്നു. ഇങ്ങനെ ഈ കോവിഡൊക്കെ വന്നപ്പോഴാണെങ്കിലും എന്താ എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഡിപ്രഷൻ ഇതൊക്കെ വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം എനിക്ക് വീടിന്റെ പുറത്ത് തന്നെ കൃഷി അത് നനയ്ക്കാം, പിന്നെ പശുക്കളുണ്ട്, ആടുകളുണ്ട്, എനിക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ലായിരുന്നു.

0: എപ്പോഴെന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആടുകളെ മേടിച്ചാണ് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ മൂന്ന് പശുക്കളും മൂന്ന് ഡാക്കളും ഉണ്ട്, 8, 10, 12 ആടുകളുണ്ട്, പിന്നെ കോഴികളുണ്ട്, പിന്നെ കൂടുതൽ പച്ചക്കറിയായിട്ട് പയറ്, പാവല്, പടവലം, ചീര, മുളക്, അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടതെല്ലാം സ്വയം ഇവിടെ തന്നെ കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. കപ്പളങ്ങ, പാഷൻ ഫ്രൂട്ട്, അങ്ങനെ വീട്ടിലേക്ക് വേണ്ടത് നമ്മൾ കഴിക്കുന്നതും ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കും.
1: ഇതിനൊക്കെ ഒരു പരിശീലനം ഇതിനൊക്കെ പരിപാലിക്കുന്നതൊക്കെ പറഞ്ഞു തന്നത് ആരാണ്?
0: പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ കൃഷിയായിട്ട് താല്പര്യമുള്ളവരായിരുന്നു. പിന്നെ ഇവിടെ ഒത്തിരി സഹായിക്കുന്നവരുണ്ട്. ഇങ്ങനെ എന്റെ ഒരു കൂട്ടുകാരന്റെ പപ്പ കൃഷി ഓഫീസറായിരുന്നു. ഒരു അനുഭവം പറയാം. ഇങ്ങനെ കോവലിന്റെ ഇല ഇങ്ങനെ ചുരുളെന്ന് ഞാനിങ്ങനെ അവന്റെ കയ്യിൽ ഇങ്ങനെ എഴുതിയിട്ട് എടാ നിന്റെ പപ്പയോട് ചോദിച്ചിട്ട് ഇതിന് എന്നാ മരുന്നെന്ന് പറഞ്ഞു തരാമോ എന്ന് ഇങ്ങനെ അവന്റെ കയ്യിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ സാധനം എഴുതിയിട്ട് കൊടുക്കും. എന്നാടാ അതിന്റെ പ്രതിവിധി എന്ന് ഇങ്ങനെ ചോദിക്കുക. അവന്റെ പപ്പ പിറ്റേ ദിവസം വിളിച്ച് ഇങ്ങനെ ചോദിച്ച് എന്റെ പപ്പേനെ വിളിച്ചത്, സോൺ ചേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മോൻ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എല്ലാം ചുരുളുന്നുണ്ട്, അപ്പോൾ അതിനിങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാർ സഹായിക്കാൻ എപ്പോഴും ഉണ്ടായിരുന്നു.
1: MBBSനോടുള്ളൊരു താല്പര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോ
0: MBBS എന്ന് പറഞ്ഞാൽ ഒരു അത് നല്ലൊരു ചോദ്യമാണ്. കൃഷിയായിട്ട് നിൽക്കുന്നവർ എന്താണ് വെറ്റിനറി ചൂസ് ചെയ്യുക, ആയുർവേദം ചൂസ് ചെയ്യുക, അഗ്രികൾച്ചർ ചൂസ്യം. പിന്നെ വൈ MBBS എന്ന് ചോദിച്ചാൽ മനുഷ്യരെ ശുശ്രൂഷിക്കുന്നത് ഒരു പ്രത്യേക ഒരു പ്രൊഫഷനാണ്. ശുശ്രൂഷിക്കുക, അവരുടെ വേദനകൾ മാറ്റുക, അതൊക്കെ ഒരു പ്രത്യേക ഒരു സെർവിങ് പ്രൊഫഷനാണ്. അറിയാം ബാക്കിയൊന്നും മോശമാണെന്നല്ല, ചിലപ്പം MBBS കിട്ടിയില്ലായിരുന്നെങ്കിൽ വേറൊരു ഓപ്ഷനിലേക്ക് ഞാൻ പോകില്ലായിരുന്നു. ഉറപ്പായിട്ടും വെറ്റിനറിയോ അഗ്രികൾച്ചറോ ഞാൻ എടുക്കുമായിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് MBBS ആണ്. ഞാൻ അതിനോടൊരു ഇഷ്ടം, ഒരു ചെറുപ്പം മുതലേ ഒരു MBBS കഴിയണം അങ്ങനെ ഒരു ചിന്ത ഉള്ളതും ഒരു കാരണമായിട്ടുണ്ട്.
1: ഈ ഒരു പാലയിലേക്ക് കോച്ചിങ്ങിന് പോയല്ലോ, ആ കോച്ചിങ്ങിന് പോയ ശേഷം തിരിച്ചു വന്ന ശേഷം വീണ്ടും അതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ്?
0: ആ താല്പര്യം ഒരിക്കലും ഇങ്ങനെ ഒരു പോയിന്റിൽ പോലും ഇങ്ങനെ കുറഞ്ഞിട്ടില്ല. കാരണം ഒരു ഇമോഷണൽ കണക്ഷൻ എപ്പോഴും വീടുമായിട്ടും ഈ കൃഷിയായിട്ടും ഈ മൃഗങ്ങളായിട്ടും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അകന്ന് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അത് കൂടുന്നതല്ലാതെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിൽ വരണം, എല്ലാം ഒന്ന് നോക്കണം, എല്ലാം ഇങ്ങനെ പശുവിനെ ആയാലും ആടിനെയായാലും കൃഷിയായാലും ഇങ്ങനെ കൂടുതൽ ചേർന്ന് നിൽക്കണം എന്നുള്ള തോന്നൽ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ.
1: ഈ ഒരു പ്രായത്തിലെ കുട്ടികളൊക്കെ ഇപ്പം കൂടുതലായും സോഷ്യൽ മീഡിയ, മൊബൈൽ ഇതിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണല്ലോ. ആ ഒരു സമയത്ത് ശിവോ എന്താണ് ചെയ്യാറ്, അതിനെങ്ങനെയാണ് കാണുന്നത്?
0: സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. യൂസ് യുവർ ടൈം വൈസ്ലി. ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് തന്നെ മനുഷ്യന്റെ സമയം കളയാതിരിക്കാനാണ്, സ്പീഡിലെ കാര്യങ്ങൾ ചെയ്യാനാണെന്നൊക്കെയാണ് എന്റെ ഒരു അങ്ങനെയാണ് ഒരു നല്ലൊരു ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ പലരും ഒരു ടൈം വേസ്റ്റ് ചെയ്യാനും ഇങ്ങനെ റീല് കണ്ട് ചുമ്മാ ഇരിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് പലപ്പോഴും ഈവൻ ചിലപ്പോൾ സമയത്തൊക്കെ ഞാനും ഇതിനകത്തൊക്കെ ഇങ്ങനെ ടൈം കളഞ്ഞിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പിന്നെ കൃഷിയിൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞാൻ ചിലപ്പം യൂട്യൂബിലൊക്കെ നോക്കും. ഈ കീടനാശിനിക്ക് പകരം നാച്ചുറലായിട്ട് എങ്ങനെ ഈ ഉറുമ്പ് ശല്യം അല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് ശല്യമൊക്കെ കൃഷിക്ക് വരുമ്പോഴത്തേക്കും പയറിനൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാന്നൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് ആധികാരികമായ നല്ലൊരു വീഡിയോ ഒക്കെ കണ്ടാൽ അതൊക്കെ വർക്കാവുന്നുണ്ട്. പിന്നെ പഠിക്കുന്നതിനായാലും നോട്ട് പ്രിപ്പയർ ചെയ്യാനും അസൈൻമെന്റ് ഒക്കെ ചെയ്യാനൊക്കെ ChatGPT-യും ഗൂഗിളും ഒക്കെ എന്താണ് പ്രീവിയസ് ഇയർ നോക്കാം. അങ്ങനെ പഠന കാര്യത്തിലായാലും സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നത് മോശമാണെന്നല്ല, ബട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം.
1: ഇതുപോലുള്ള പുതുതലമുറ കൃഷിയിലേക്കും മൃഗപരിപാലനം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത എത്രത്തോളാണെന്നാണ് സ്റ്റീവ് കരുതുന്നത്?
0: ആവശ്യകത എന്ന് പറഞ്ഞാൽ അതായത് വിഷരഹിതമായ പച്ചക്കറി, ശുദ്ധമായ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പരമാവധി ഉത്പാദിപ്പിക്കാൻ പറ്റിയ അത് നമുക്ക് ആരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ല പറയുന്നത്. അതുപോലെ ഹെൽത്തിന്, അതായത് ഡോക്ടറാണ് കൃഷിക്കാരനാണ്, അപ്പോൾ ഹെൽത്ത് എന്ന വേർഡിനാണ് ഞാനിപ്പം എംഫസൈസ് ചെയ്യുന്നത്. ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കാൻ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ ചിലപ്പം ഈ കൃഷിയും ഇതൊക്കെ സ്വന്തം മണ്ണറിഞ്ഞ് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. നമ്മൾ കൃഷിയില്ലെങ്കിൽ പിന്നെ അന്നമില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പുറം രാജ്യങ്ങളൊക്കെ കൃഷിയെ കുറച്ചും കൂടെ ഒരു റെസ്പെക്ട്ഫുൾ പ്രൊഫഷൻ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ കൃഷിക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പം ഓ പുള്ളി അത്ര റിച്ച് ആയിരിക്കില്ല, പുള്ളിക്ക് മണ്ണിൽ തന്നെ എപ്പോഴും ചെളിയും പിടിച്ച് കിടക്കുന്ന ഒരു രൂപമായിരിക്കും പലരുടെയും മനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ ഉണ്ടാവും. പിന്നെ ചിലപ്പം അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടുമോ അല്ലെങ്കിൽ ഈ കഷ്ടപ്പെടുന്ന അത്രയും അതിന് ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ പല ചിന്തകൾ അവരുടെ മനസ്സിൽ കാണും.
1: ഇതൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ഒരു പശു ആട് ഇതിനൊക്കെ വളർത്തുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ, അതെന്തൊക്കെയാണ് ശരിക്കും? അതൊക്കെ അത്ര ഈസിയാണോ?
0: അല്ല, കാണുമ്പോൾ അത്ര ഈസിയൊന്നല്ല. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വളയിടുന്നതായാലും കാലാവസ്ഥ നോക്കിയായാലും വിത്ത് സെലക്ട് ചെയ്യുന്നതായാലും ബ്രീഡ് സെലക്ട് ചെയ്യുന്നതാണ്. പശുക്കളിലാണെങ്കിൽ എല്ലാ ബ്രീഡുകളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാവണമെന്നില്ല. നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ അവസ്ഥയും മനസ്സിലാക്കി വേണം. നമ്മുടെ പശുവിൻ്റെ ആണെങ്കിലും കൂടുതലും ഞങ്ങൾ ജേഴ്സിയാണ് പ്രിഫർ ചെയ്യാറ്. HFനൊക്കെ കൂടുതൽ ചൂടും സഹിക്കാൻ അത്ര കപ്പാസിറ്റി ഇല്ലാതെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അതിനെ ബ്രീഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിയായ വിത്ത്,

0: വളം അതിന്റെ അനുപാതമൊക്കെ ഒരു പരിധിവരെ ഇറങ്ങിയിരുന്ന കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ഒരു എളുപ്പമുണ്ടാവും.
1: ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ?
0: പലരും ഉണ്ടെന്നാണ് എന്റെ ഒരു ഉത്തരം. പ്രോത്സാഹിപ്പിച്ചവരും കൂടുതലുണ്ട്, പക്ഷെ നിരുത്സാഹപ്പെടുത്തിയ കുറച്ചുപേരെങ്കിലും ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോനെ എടാ കരിയർ ഫോക്കസ് ചെയ്, ഇതുകൊണ്ടൊന്നും പോയാ എവിടെ എത്തില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. എന്നാലും എവിടെ എത്തിയാലും നീ ഇത് വിട്ടു കളയരുത് എന്നൊക്കെ പറഞ്ഞവരാണ് കൂടുതലും.
1: ഈ പഠന സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സമയത്ത് ഈ കൃഷിയെ സ്നേഹിക്കുന്നതൊക്കെ എത്രത്തോളം പ്രയോജനപ്രദമാവും?
0: അത് പറഞ്ഞാല് നമ്മള് സ്ട്രെസ് ആയിരിക്കുമ്പോഴും നമ്മുടെ മെന്റലി ഡൗൺ ആയിരിക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഡൈവേർഷൻ ഈ കൃഷി ആയാലും. ഒത്തിരി പേര് ഇപ്പൊ കേൾക്കുന്നില്ലേ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ചെടി നടുന്നു, അത് ഇല വരുന്നു, അത് കായാവുന്നു, അത് പൂവാവുന്നു, അല്ലെങ്കിൽ ഒരു പശു ആയാലും ആടായാലും ഡോഗ്സ് ആയാലും കാറ്റായാലും അവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതും അവരൊക്കെ കാണുന്നതൊക്കെ ഒരു സ്ട്രെസ്സും ഈ ഡിപ്രഷൻ പോലുള്ളതൊക്കെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. നമുക്കും ചിലപ്പോൾ എനിക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങി ഇവരെല്ലാം കണ്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പം ആ മൂഡ് ഡൗൺ ആയതൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുതന്നെയാണ് എനിക്ക് അവരോട് പറയാനുള്ളത്, ഇങ്ങനെ പെറ്റ്സ് ആയാലും കൃഷി ആയാലും ഇങ്ങനെ മണ്ണിനോടും പ്രകൃതിയോടും ചേർന്നിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു എനർജി ഫീലിംഗ് നിങ്ങൾക്ക് വരും.
1: ഈ പച്ചക്കറി കൃഷിയിലെ പ്രധാനമായ ഏതൊക്കെ വിളകളായിരുന്നു ചെയ്തിരുന്നത്?
0: നമുക്ക് വീട്ടിൽ അത്യാവശ്യമായ പയറ്, കോവയ്ക്ക, പടവലം, പിന്നെ മുളക്, തക്കാളി, വഴുതന, ചീര, അതുപോലത്തെയൊക്കെയാണ് കൂടുതലും കൃഷി ചെയ്തത്.
1: ഇതിനൊക്കെ നല്ല വിളവ് കിട്ടിയിരുന്നു?
0: വിളവ് കിട്ടിയിരുന്നു, എപ്പോഴും കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. ചില സമയത്തൊക്കെ കീടത്തിന്റെ ശല്യങ്ങളും ഇങ്ങനെ കാലാവസ്ഥയൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പ്രതികൂലമായിട്ട് വരാറുണ്ട്. എന്നാലും കൂടുതൽ നല്ല വിളവ് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറി മേടിക്കുന്ന പൈസയും നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ വിഷരഹിതമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് നിങ്ങൾ എത്ര പൈസ കൊടുത്താലും അങ്ങനെ ഒരു സാധനം കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ വിലയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയുള്ളൂ. ഇങ്ങനെ വിഷമൊന്നും അടിക്കാതെ നല്ല ശുദ്ധമായിട്ടുള്ള സാധനം കിട്ടുകയുള്ളൂ. ഇപ്പൊ വീട്ടിൽ നിന്ന് കൃഷി ചിലവുണ്ട്, അത് സമ്മതിക്കുന്നു. 100% ഒരു എന്താണ് കീടമോ ഒന്നും ഇല്ലാതൊന്നും ഇരിക്കില്ല. എന്തായാലും കീടത്തിന്റെ ആക്രമണമൊക്കെ ഉണ്ടാവും. അത് കൂടുതൽ ഇവിടെ ജൈവ മരുന്ന് തന്നെ അടിക്കുക, വിനാഗിരിയും സോപ്പൊക്കെ കലക്കിയിട്ടൊക്കെ പലതവണ ഇങ്ങനെ ഉറുമ്പിനൊക്കെ ഓടിക്കുന്നോ, അങ്ങനെ വലിയ ചെലവില്ലാതെ എന്നാലും എഫക്റ്റീവ് ആവുന്ന കുറെ ജൈവ വിദ്യകളൊക്കെ ഉണ്ട് ഇങ്ങനെ കീടത്തിനെതിരെയൊക്കെ പ്രയോഗിക്കാവുന്നത്. അതാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ മാക്സിമം വിളവെന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായി വേണ്ടത് കൃഷി ചെയ്തെടുക്കാന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതിൽ കൂടുതൽ വിളവ് വരുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ കടകളിലൊക്കെ കൊടുക്കാറുണ്ട്. വലിയ ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ സ്റ്റിൽ ഐ സെഡ് അസ് ഐ സെഡ് എന്താണ് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് സ്വന്തമായി കൃഷി ചെയ്യുന്നത് തന്നെയായിരിക്കും.
1: അതുപോലെ ഈ വളർത്തുമൃഗങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുമല്ലോ, അപ്പോ മൃഗഡോക്ടറുടെ സഹായം തേടാറുണ്ടോ?
0: പിന്നെ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ അനുഭവം നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. കുറെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇത് എന്താണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് തന്നെ ചികിത്സിക്കാം. പിന്നെ നമുക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മൃഗ ഡോക്ടറിന്റെ സേവനമൊക്കെ നമ്മൾ തേടാറുണ്ട്.
1: ഇനി ഈ നീറ്റ് പരീക്ഷയിലേക്ക് വീണ്ടും പോവാം. ആ നീറ്റ് പരീക്ഷയിലെ മികച്ച വിജയത്തിന് പിന്നിലെ ഒരു പഠന രീതിയെ കുറിച്ച് ശ്രീവോയ്ക്ക് എന്താണ് പറയാനുള്ളത്?
0: പഠന രീതി എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് സിലബസ് ഫോളോ ചെയ്യുക, പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഫുൾ ഫോക്കസും ഞാൻ ആ ടൈമില് എന്റെ സിലബസിന് തന്നെയാണ് ഞാൻ കൊടുത്തിരുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, MCQ ടൈപ്പ് ആയതുകൊണ്ട് ടൈമിങ്ങും ഇങ്ങനെ ഒത്തിരി ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു, ആയിരക്കണക്കിന് മോക്ക് ടെസ്റ്റുകൾ ഞാൻ എഴുതിയിരുന്നു. പിന്നെ കോച്ചിങ് സെന്റർ ഉള്ളതുകൊണ്ട് അവരെ ടീച്ചറിന്റെ സഹായം, മെന്റർ, അങ്ങനെ കുറെ ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരുന്നു. മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഗോൾസിന് വേണ്ടി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, അതുതന്നെയാണ് ഞാൻ അവിടെ കൂടുതലും ചെയ്തത്.
1: നാളെ ഒരു ഡോക്ടർ ആകുമ്പോൾ വിഷരഹിത ഭക്ഷണവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് സമൂഹത്തിന് നൽകാൻ എന്തെങ്കിലും സന്ദേശമുണ്ടോ?
0: ഞാൻ ആദ്യം പറഞ്ഞൊരു കോട്ട് തന്നെയാണ് പിന്നെയും പറയാനുള്ളത്, ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യത്തിന് നല്ലൊരു പരിഗണന കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മുടെ ഭക്ഷണത്തിനെ കുറിച്ചാണ്. നല്ലൊരു ഭക്ഷണം, അതായത് കറക്റ്റ് അളവിൽ ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള രീതികളൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് അത് വരാനുള്ള സാധ്യതയെങ്കിലും കുറയ്ക്കാൻ പറ്റും. അതിന് കൂടെ ഇങ്ങനെ വിഷരഹിതമായ അല്ലെങ്കിൽ നല്ല പ്യുവർ ആയ അല്ലെങ്കിൽ ശുദ്ധമായതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അതൊരു ബെനിഫിറ്റ് ആവും നമുക്ക്. ഒരു വീട്ടിലെ ഒരു അടുക്കളത്തോട്ടം എങ്കിലും വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒരു വരുവാണെങ്കിൽ കുറേം കൂടെ നമ്മുടെ ഹെൽത്തിന് അതൊരു മുതൽക്കൂട്ടായിരിക്കും.
1: ഈ ഒരു പഠനകാലത്ത് ഈ ഒരു ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും, എന്താണ് ഉദ്ദേശം?
0: മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ പപ്പയും അമ്മയും അനീറ്റിയൊക്കെ ഉണ്ട്, അവരും കൃഷി അവരും ഇത് തുടർന്നുകൊണ്ട് പോകും, ഉറപ്പായിട്ടും തുടർന്നുകൊണ്ട് പോകും.
1: ഭാവിയില് ഡോക്ടർ ജോലിക്കൊപ്പം ഒരു മാതൃകാ ഫാം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ?
0: ഇങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഡോക്ടർ മാത്രമല്ല ചെറിയൊരു എന്റെ അത്യാവശ്യത്തിനെങ്കിലും എന്റെ വീട്ടിലേക്ക് വേണ്ടതെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് കൃഷി

0: ഇതുണ്ടാക്കണം എന്നൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ചിന്ത എനിക്കിപ്പോഴും ഉണ്ട്.
1: ഇനി ഡോക്ടർ എന്ന ഈ ഒരു ലക്ഷ്യത്തിനൊപ്പം കൃഷി ചെയ്യുന്ന നെഞ്ചിലേറ്റുന്ന ശ്രീബോയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്?
0: നല്ലൊരു ഡോക്ടർ, നല്ലൊരു കൃഷിക്കാരൻ, നല്ലൊരു മകൻ, നല്ലൊരു സോഷ്യൽ ബീയിങ് ആകുക എന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ഗോളായിട്ട്, അല്ലെങ്കിൽ ഒരു എംപതറ്റിക് പേഴ്സൺ ആവുക, അതാണ് ഇപ്പൊ ഞാൻ മനസ്സിൽ കാണുന്ന ഒരു ഗോൾ.
1: പിന്നെ ഇതിനിടെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ കാണുന്നു?
0: അതൊരു എന്റെ ഒരു എന്താ വിൽ പവർ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് അല്ലെങ്കിൽ ഒരു വിൽ പവർ ടെസ്റ്റ് ചെയ്തൊരു ഇൻസിഡന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ ക്ഷമ അല്ലെങ്കിൽ ഈ ഗോളിന് വേണ്ടി അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എത്ര വരെ പരിശ്രമിക്കും എന്ന് ടെസ്റ്റ് ചെയ്തതായിരിക്കും ചിലപ്പോൾ ഈ റീനീറ്റും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ. റീനീറ്റ് വന്നു, എന്നാലും ഞാൻ പെർഫോം ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇതും ഇത്ര വരെ പഠിച്ചില്ലേ, ഇനിയും പഠിക്കും, ഇനിയും നേരിടും, ഇനിയും ജയിക്കും തന്നെയായിരുന്നു, അങ്ങനെയായിരുന്നു ഒരു മൈൻഡ് സെറ്റ്. അത് തന്നെയായിരുന്നു ഈ ടഫ് ടൈം ഓവർകം ചെയ്യാൻ എന്നെ സഹായിച്ചത്. അതായത് 2025 ഞാൻ എഴുതിയിരുന്നു അത്, ഇങ്ങനെ ജസ്റ്റ് മിസ്സിനെ എനിക്ക് കിട്ടാവുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പേരൻസ് പറഞ്ഞു, സാരല്ല നീ ഒന്നും കൂടെ പരിശ്രമിക്ക്, വിട്ടുകൊടുക്കണ്ട, നിന്റെ ആഗ്രഹമല്ലേ, നിന്റെ ലക്ഷ്യമല്ലേ, നിന്നെ കൊണ്ട് പറ്റും എന്ന് പേരൻസിന്റെ ഒരു മോട്ടിവേഷൻ, ടീച്ചേഴ്സിന്റെയും അയൽപക്കത്തുള്ളവരെല്ലാരും പറഞ്ഞു, നീ ഒന്നും കൂടെ പരിശ്രമിക്ക്, ഈ പെർഫെക്റ്റ് ടൈമിൽ നിനക്ക് അത് കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോയി. അപ്പോ സെക്കൻഡ് ചാൻസില് വീടിന്റെ അടുത്ത് തന്നെ എന്റെ ജില്ലയിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി.
2: സ്റ്റീവയുടെ അമ്മയാണ്
1: സിമി സോണി.
2: ഞങ്ങള് 32 വർഷമായിട്ട് കോട്ടയം ജില്ലയിൽ നിന്ന് കണ്ണൂർ വന്ന് താമസിക്കുന്നതാണ്. എന്റെ പപ്പ ഇവിടെ തോട്ടത്തിലെ ഒരു മാനേജരായിട്ട് വന്നതാണ്. 4 പശുക്കളെ ആദ്യമായി വാങ്ങി. ഞങ്ങൾക്ക് പുറത്തൊക്കെ പോകേണ്ടപ്പോഴത്തേക്കും പിള്ളേർ എന്നെ പതിയെ സഹായിക്കുന്നുണ്ട്. എന്ത് പണിയും എല്ലാരും സപ്പോർട്ട് ചെയ്തുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു വരുമാന മാർഗം കൂടെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ സ്നേഹിക്കുന്നത് സ്റ്റീവോ തന്നെയാണ്. അവൻ പേര് വിളിച്ച് എല്ലാരും വരും. പിന്നെ ചെറുപ്പം പോലെ ഒരു ഡോക്ടറുടെ ഒരു ടാലന്റ് അവനുണ്ടായിരുന്നു. നമുക്കാണെങ്കിലും എന്തെങ്കിലും പറ്റിയാല് അവന് ശുശ്രൂഷിക്കാൻ നല്ല ഇതാണ്. പഠിക്കേണ്ട സമയത്ത് നമ്മളെ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ മാറ്റി നിർത്തും. ഇപ്പൊ പാലായിന്ന് എക്സാം എഴുതി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ, കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ല അല്ലെ, പഠിക്കാൻ ഒരു വർഷം ഇവിടുന്ന് മാറി നിന്നെന്ന് ഓർത്തോണ്ട് ഈ ഒരു മൃഗങ്ങളോട് സ്നേഹം അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊന്നും അവൻ മറന്നിട്ടില്ല. പശുവിന് പുല്ലരിയുമ്പോഴത്തേക്ക് ഒരു ചെടി പൊക്കി വെച്ച് പറയും ഇതിന്റെ റൂട്ടിന്, അതൊരു പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. ചില എക്സാമിന് അവർക്ക് മാർക്ക് കുറവായിരിക്കും, അപ്പൊ നമ്മൾ അവരെ വഴക്ക് പറയും, നമ്മൾ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, നിന്നെ കൊണ്ട് അത് പറ്റും. മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ അത് അവർക്ക് വലിയൊരു വേദനയാണ്, അവരുടെ മെന്റലി അവർ ഭയങ്കര ഡൗൺ ആയിപ്പോകും. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അവന് വഴക്ക് പറഞ്ഞില്ല, മോന് പറ്റും, ആകുന്ന പോലെ പഠിക്കുക, അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അത് അവനൊരു വലിയൊരു സന്തോഷമായിരുന്നു. അതാണ് ഏറ്റവും വലിയ എനർജി, അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമുക്ക് വേണമെങ്കിൽ ഏത് ജോലി ചെയ്തും ജീവിക്കാം. ഇതിപ്പം ഞാൻ, എനിക്ക് 2 മക്കളുള്ളെങ്കിൽ സ്റ്റീവോ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിരിക്കും, ഞാൻ മോള് പശുവിനെ കറക്കും. വീട്ടിലെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റോൾ ചെയ്തിട്ട് ഉള്ളു സ്കൂളിൽ എന്ന് വെച്ച് സ്കൂളിലെ 3 റാങ്ക് ആയിരുന്നു.
3: ഞാൻ സ്റ്റീവസോണിയുടെ സഹോദരിയാണ്. ഞാൻ ഇവിടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്.
1: അൽഫോൻസ് സോണി
3: ഈ വിജയത്തെ വളരെ അഭിമാനപൂർവ്വം കാണുന്നു. ഈ ശ്രീണ്ടായിരത്തിന്റെ ഒരു കുട്ടികർഷകൻ എന്നൊരു അപരനാമത്തിലാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു കുട്ടികർഷകനിൽ നിന്ന് ആ ഒരു ഡോക്ടറിലോട്ടുള്ള ഒരു പരിണാമത്തെ വളരെ അഭിമാനപൂർവ്വം ആ ഒരു മാതൃക ഞാനും പിന്തുടരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഒരു നല്ല സന്തോഷത്തോടുകൂടി തന്നെ കാണുന്നു. പൊതുവെ ഇന്നത്തെ ജെൻസി കുട്ടികളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഒരുപാട് ചെയ്യുന്നുണ്ട്. ഫാമിലിയുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞ് മനസ്സിലാക്കി പുള്ളിയുടെ കൊണ്ട് പറ്റുന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പുള്ളിയുടെ ഏജ് ലിമിറ്റിൽ പുള്ളി ചെയ്യുന്നുണ്ട് ഫാമിലിക്ക് വേണ്ടി. സ്റ്റഡീസിന്റെ ഇടയ്ക്ക് ലീവൊക്കെ കിട്ടുമ്പം പുള്ളിയുടെ കൂടെ ആടിനെ ഇറക്കാനും പശുവിനെ കറക്കാനും ഒക്കെ പുള്ളിയുടെ കൂടെ ഞാനും സഹായിക്കാൻ.
4: സ്റ്റീവോയുടെ ഫാദറാണ്
1: സോണി ലൂക്കോസ്.
4: ഞാൻ 4:30 എഴുന്നേക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റീവോ എഴുന്നേറ്റ് പശുവിനെ കറന്ന് പാല് കുപ്പിയിലൊക്കെ ആക്കി പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കോഴി കഴിച്ചു വിടും. അത് കഴിഞ്ഞിട്ട് ആടിനെ കൊണ്ട് തോട്ടത്തിൽ പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പശുവിനെ ഇറക്കി പശുവിനെ കുളിപ്പിച്ച് പുല്ലെല്ലാം കൊടുത്ത് കെട്ടി വന്നിട്ടാണ് പഠിക്കുക. വൈകിട്ടൊക്കെ ഇരുന്ന് പഠിക്കും, ഹാർഡ് വർക്ക് ചെയ്യും. കൃഷിയിലാണെങ്കിലും എന്ത് ചെയ്താലും 100 മേനിയാണ് ഈ വിജയ. ഇതിൽ അഭിമാനം തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഒരു പശുവിൻ്റെ കയറെ പോലും പിടിക്കത്തില്ല. അതുകൊണ്ട് വളരെ അഭിമാനം, ദൈവത്തിന് നന്ദിയും പറയുന്നു.
1: മണ്ണിൽ വേരൂന്നിയ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ഉയരത്തിൽ വളരാൻ സാധിക്കൂ എന്ന് സ്റ്റീവോ സോണിയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഠനത്തെ ഒരു ഭാരമായി കാണാതെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് കൃഷിയെ മനസമാധാനത്തിനുള്ള വഴിയാക്കി മാറ്റി വിജയക്കൊടി പാറിച്ച സ്റ്റീവോ സോണി നാളത്തെ നല്ല ഡോക്ടർ എന്ന നിലയിലും മികച്ചൊരു കർഷകൻ എന്ന നിലയിലും ഏവർക്കും മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, H. കൂടെ C. സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ IMC ആഭിമുഖ്യത്തിൽ തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടിയ ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് കോർപ്പറേറ്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം തുടങ്ങി. മിനിമം യോഗ്യത 10-ാം ക്ലാസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 83-01-09-87-05. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കതിര് കാർഷിക ക്ലബിന്റെ ഔദ്യോഗിക ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിന് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഡിസൈനുകൾ ക്ഷണിച്ചു. കൈകൊണ്ടോ ഡിജിറ്റലായോ തയ്യാറാക്കുന്ന മികച്ച ലോഗോയ്ക്ക് 10,000 രൂപ സമ്മാനം ലഭിക്കും. ഡിസൈനുകൾ ഈ മാസം 30-ന് മുൻപ് ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്: vegetablesellkannoor@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 93-83-47-20-27. സ്മാം പദ്ധതി വഴി സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ നാളെ മുതൽ ഒക്ടോബർ 15 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മുൻപ് അവസരം ലഭിക്കാത്തവർക്കും പുതിയ അപേക്ഷകർക്കും agrimachinery.nic.in എന്ന പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ വിളിക്കാവുന്നതാണ്: 89-43-56-81-23. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ പട്ടികവർഗ യുവതി യുവാക്കൾക്ക് യൂണിഫോം സേനയിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC ആണ്. പ്രായം 18 മുതൽ 25 വരെ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 23. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം കണ്ണൂർ ITD പ്രോജക്ട് ഓഫീസർ മുൻപാകെ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04972700357. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാനഗറിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി SJ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാനഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത

0: വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് എന്ന പ്രചാരണ പരിപാടിക്ക് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ കാലാവസ്ഥാ നടപടികളും ആഗോള സഹകരണവും ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: ക്ലൈമറ്റ് ചേഞ്ച് മാനവ അസ്തിത്വത്തെ അനേക സ്തരപ്പർ അസന്തുലൻ പൈദാ കർത്താ ഹൈ. ബയോഡൈവേഴ്സിറ്റി ലോസ്, വാട്ടർ സ്ട്രെസ് ഓർ ലാൻഡ് ഡിഗ്രേഡേഷൻ ഇസ്സെ ഗഹരായി സെ ജുഡേ ഹൈ. വാട്ടർ സ്ട്രെസ് വാലെ ക്ഷേത്രോ മേ ഫാർമ പോണ്ട്സ് സ്ഥാനീയ സമുദായ കെ ലിയെ അത്യന്ത ഉപയോഗി സിദ്ധ ഹോ സക്തേ ഹൈ. യേ നാ കേവല വർഷാ ജല കോ ക്ഷേത്രോ മേ രക്നേ കെ ലിയെ ഓപേതു സിചായി കെ ലിയെ സമയ പർ ജോൽ ഉപലബ്ധ കരാതേ ഹൈ. ഇൻസെ ഭൂജോൽ ഭി റീചാർജ് ഹോതാ ഹൈ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. ഈ മാസം 26-ന് നടക്കുന്ന യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ബഹുമുഖ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിൽ 99-ാമത് മഹാസമാധി ദിനാചരണം നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദിയാചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഇടുക്കി, കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 5 പേർ ഒഴുക്കിൽപ്പെട്ടതായി വിവരം ലഭിച്ച നിലമ്പൂർ അമരമ്പലം പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 പേർ മരിച്ചു. കാണാതായ 4 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: സന്തോഷത്തോടെ അവധി ആഘോഷിക്കാനെത്തിയവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുകിമറിയുന്ന സങ്കട കാഴ്ചയാണ് പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ കോട്ടപ്പുഴയിൽ ഇന്നലെ കണ്ടത്. അപ്രതീക്ഷിതമായാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. അപകടം നേരിൽ കണ്ട ചിലർ പാറകളിലും മരക്കൊമ്പുകളിലും കയറി നിന്നതും ഓടി രക്ഷപ്പെട്ടതും കൂടുതൽ ദുരന്തം ഒഴിവാക്കി. പുഴക്കരയിലുണ്ടായിരുന്ന മറ്റുള്ളവരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. വേനൽക്കാലത്ത് പോലും വലിയ ഉരുളം കല്ലുകൾ നിറഞ്ഞ കോട്ടപ്പുഴയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു.
0: പ്രദേശത്തെത്തിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഴമ്പിളി പാച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. ആളപായമില്ല. അപകടഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് അടിമാലിയിലെത്തും. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി ജനറൽ ടക്കെഹിറോ മൊറീറ്റയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരുമിച്ച് പറന്നു. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലിടുക്ക്

0: വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിരുന്നു. സൌദി അറേബ്യയിലെ US ദൌത്യ സംഘങ്ങൾക്കായി സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് അമേരിക്ക. തായ്ഫ്, യാൻബു നഗരങ്ങളിലേക്കുള്ള ഔദ്യോഗികവും വ്യക്തിപരവുമായ എല്ലാ യാത്രകൾക്കും അമേരിക്കൻ പൌരന്മാർ പ്രത്യേക അനുമതി നേടണമെന്നാണ് നിർദ്ദേശം. സൌദി അറേബ്യയിലുള്ള അമേരിക്കൻ പൌരന്മാരോട് സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും പ്രാദേശിക മാധ്യമങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളും ശ്രദ്ധിക്കാനും സൌദിയിലെ US മിഷൻ അറിയിച്ചു. അതേസമയം യമനിലെ ഹൂതി വിഭാഗം നടത്തിയ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി സൌദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കി. ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. PM കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
1: കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ PM കിസാൻ പദ്ധതി ആരംഭിച്ചത്. വളം, വിത്ത് തുടങ്ങി കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കാനും മൃഗപരിപാലനത്തിനും ഈ പദ്ധതി ഉപകരിക്കുന്നു. പദ്ധതിയിലൂടെ ഇതുവരെ 23 ഗഡുക്കളിലായി 4,47,000 കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറി. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർക്ക് ഇതുവരെ 1,06,000 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. 2026-27 മുതൽ 2030-31 വരെ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 3,15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 വെള്ളി മെഡലുകൾ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ എലവേനിൽ വാളറിവൻ, വിദർശ വിനോദ്, സോനം മസ്കർ എന്നിവരടങ്ങുന്ന സംഘം വെള്ളി മെഡൽ സ്വന്തമാക്കി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും എലവേനിൽ വാളറിവൻ വെള്ളി നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ സുജിക തരിയൽ സിംഗപ്പൂർ താരത്തെ നേരിടും. ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം നാളെ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും നിർണായക വിജയങ്ങൾ നേടി. എന്നാൽ വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരത്തോട് ആർ വൈശാലി പരാജയപ്പെട്ടു. വന്ദിക അഗർവാൾ, ദിവ്യ ദേശ്മുഖ്, കോനേരു ഹംപി എന്നിവർ മത്സരങ്ങൾ സമനിലയിലാക്കി. 2021 ജൂലൈയിൽ ഹൈതി പ്രസിഡന്റ് ജൊവേനേൽ മോയിസിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പ്രതികളെ ഞായറാഴ്ച അമേരിക്കയ്ക്ക് കൈമാറാൻ നടപടികൾ പൂർത്തിയായി. പ്രതികൾ ഫ്ലോറിഡയിൽ വിചാരണ നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരുരാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 35:25.
3: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
4: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തെന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
5: FM ഡയറി തുടർന്ന് കേൾക്കാം.

ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് മഹാകവി അക്കിത്തം എഴുതി, കെ രാഘവൻ സംഗീതം പകർന്ന ഒരു ഗാനം. പ്രക്ഷേപണാർത്ഥം എഴുതിയ ഈ ഗാനം ആലപിച്ചതും കെ രാഘവൻ തന്നെയാണ്.

0: നിങ്ങൾക്കറിയാമോ?
1: ദർശനമാല എന്ന കൃതി രചിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീനാരായണ ഗുരു രചിച്ച ഒരു ദാർശനിക കൃതിയാണ് ദർശനമാല. സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള ഈ കൃതിയിൽ 10 ശ്ലോകങ്ങൾ വീതമുള്ള 10 ഭാഗങ്ങളാണുള്ളത്. അദ്വൈത സിദ്ധാന്തമാണ് ഈ കൃതിയിലെ പ്രധാന പ്രതിപാദ്യ വിഷയം.
0: വായനയുടെ വാതായനങ്ങൾ.
1: ജിസ ജോസ് എഴുതിയ രൂത്തിന്റെ പുസ്തകം.

0: യുടെയും എന്ന നോവലിനെ പരിചയപ്പെടുത്തി ഡോക്ടർ ജയേഷ് വരയിൽ സംസാരിക്കുന്നു.
1: മുദ്രിത, ആനന്ദഭാരം, മുക്തിവാഹിനി എന്നീ മികച്ച നോവലുകൾ മലയാളിക്ക് സമ്മാനിച്ച ജിസ ജോസിന്റെ ഏറ്റവും പുതിയ നോവലാണ് രൂത്തിന്റെ പുസ്തകം രക്ഷയുടെയും എന്നത്. നോവലിൽ പറയുന്നത് പോലെ രണ്ട് പെണ്ണുങ്ങൾ ചേർന്ന് പൂർത്തിയാക്കുന്ന മറ്റേതോ കാലങ്ങളിൽ ഇന്ത്യയിൽ പലയിടങ്ങളിലായി ജീവിച്ച പെണ്ണുങ്ങളുടെ ദുരിതങ്ങളുടെ ചരിത്രമാണ് ഈ നോവൽ. കുടുംബാംഗങ്ങളിൽ നിന്നും അധികാരസ്ഥാനങ്ങളിലുള്ളവരിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകളുടെ ദുരിതങ്ങൾക്ക് ജാതിയുടെയോ മതത്തിന്റെയോ ദേശത്തിന്റെയോ അതിർവരമ്പുകളില്ല. നിസ്സഹായരായ പെണ്ണുങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാ ആണുങ്ങൾക്കും ആണത്തം എന്ന ഒറ്റ മതമേയുള്ളൂ എന്ന് നോവലിലെ കഥാപാത്രമായ ചഞ്ചൽ എന്ന മണിപ്പൂരി പെൺകുട്ടി പറയുന്നുണ്ട്. പണം കൊടുത്ത് കഴിയാവുന്ന വൃദ്ധസദനത്തിൽ താമസിക്കുന്ന രൂത്ത് എന്ന സ്ത്രീയെ ആശുപത്രിയിൽ പരിചരിക്കാനാണ് രക്ഷാത്യാഗിയെന്ന ബീഹാരി ഹോം നേഴ്സ് എത്തുന്നത്. ഒരു ചിരിയോ നല്ല വാക്കോ തിരിച്ച് പ്രതീക്ഷിക്കേണ്ടാത്ത ഹ്രസ്വമായ കൂട്ടിരിപ്പ് മാത്രമാണ് ഹോം നേഴ്സിന്റെ ജോലി. പരിചരിക്കുന്ന രോഗി മെച്ചപ്പെടുമ്പോഴും കയ്യോ കാലോ അനക്കുമ്പോഴും ഹോം നേഴ്സിന് സന്തോഷം തോന്നുമെങ്കിലും ബന്ധുക്കൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറില്ല എന്ന് രക്ഷ പറയുന്നുണ്ട്. ജോലിക്ക് ശേഷം രോഗിയെക്കുറിച്ച് ഓർക്കാനോ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനോ രക്ഷ ശ്രമിക്കാറില്ല. മെമ്മറി കുറവായി ഹേങ് ആവാറുള്ള തന്റെ ഫോൺ പോലെ തന്നെയാണ് തന്റെ ഹൃദയവുമെന്ന് അവൾ പറയുന്നുണ്ട്. രൂത്ത് അതിരുങ്കൽ എന്ന പേര് അവർ തന്നെ സ്വയം വെളിപ്പെടുത്തിയതാണ്. രേഖകളിൽ മറ്റൊരു പേരാണ് അവർക്കുള്ളത്. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്റെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കണമെന്ന് രൂത്ത് ആഗ്രഹിക്കുന്നു. തന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിതറിയതും അവ്യക്തവുമായ ഓർമ്മകൾ പങ്കുവെക്കുന്ന രീതിയിലാണ് നോവലിന്റെ ആഖ്യാനം. അതിനിടയിൽ രക്ഷയുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നുമുണ്ട്. തന്റെ കുടുംബത്തിലെ കഥകളുടെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കുന്ന ദീനാമ കുഞ്ഞമ്മയാണ് കുടുംബത്തിലെയും അന്യദേശങ്ങളിലെയും കഥകൾ കുട്ടിക്കാലത്ത് രൂത്തിന് പറഞ്ഞുകൊടുക്കുന്നത്. ദീനാമയുടെ ജീവിതവും ഒരു ദുരന്തകഥയാണ്. ആദ്യം വന്ന വിവാഹാലോചനകൾ പരാജയപ്പെട്ടപ്പോൾ സ്ത്രീധനം കൂടുതൽ നൽകാനില്ലാത്തതിനാൽ 26-ാം വയസ്സിൽ 49 വയസ്സും 7 മക്കളും കഷണ്ടിയുമുള്ള ഒരു രണ്ടാം കെട്ടുകാരന്റെ തലയിൽ അവളെ കെട്ടിവെക്കുകയായിരുന്നു. തന്നേക്കാൾ പ്രായമുള്ള അയാളുടെ മക്കൾ രണ്ടാനമ്മയെ പരമാവധി ദ്രോഹിക്കുന്നുണ്ട്. അക്കാലത്തെ മിക്ക ആണുങ്ങളെയും പോലെ ദീനാമ്മയുടെ ഭർത്താവും പകലന്തിയോളം പണിയെടുക്കുകയും രാത്രിയിൽ മൂക്കറ്റം കുടിച്ചുവന്ന് ഭാര്യയെ തല്ലുകയും ചെയ്തിരുന്നു. ആദ്യ ഭാര്യ നാഭിക്ക് ചവിട്ടിയപ്പോൾ ചത്തുപോയതുകൊണ്ട് രണ്ടാം ഭാര്യയെ തല്ലാൻ അയാൾ ചൂരൽ വാങ്ങുന്നു. തൊലി പോകാതിരിക്കാനും കൂടുതൽ പരിക്കു പറ്റാതിരിക്കാനും വിവിധ സ്ഥലങ്ങളിൽ അതീവ ശ്രദ്ധയോടെ 5 അടി മാത്രമാണ് ഭർത്താവ് അടിക്കുന്നതെന്ന് ദീനാമ പറയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ കൂട്ടം കൂടിയിരുന്ന് ചക്ക വെട്ടിയൊരുക്കുന്ന സ്ത്രീകളോട് ഈ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കെട്ടിയവന്മാരായാൽ തല്ലുകയും ചവിട്ടുകയും ചെയ്യും, അതൊന്നും വീട്ടിൽ വന്ന് വിളമ്പരുത് എന്നാണ് അമ്മ പറയുന്നത്. സ്ത്രീകൾക്ക് സ്വന്തം വീട് തന്നെയില്ല, ചെന്നുകയറുന്നിടമേയുള്ളൂ എന്ന് അമ്മാമ എല്ലാ സ്ത്രീകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ രണ്ടിനെയും ഇങ്ങോട്ട് കിട്ടത്തില്ലേ എന്ന ഭർത്താവിന്റെ നിർദ്ദയമായ ചോദ്യം കേട്ടപ്പോഴാണ് അമ്മാമ രക്തം വാർന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ തീരുമാനിക്കുന്നത്. ഞാൻ ചത്താൽ പിള്ളേരെ നോക്കാൻ ആളു വേണ്ടേ എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവ് വീണ്ടും കെട്ടുമെന്ന് അവർക്കറിയാം. പെണ്ണുങ്ങൾക്ക് ചാവാൻ ഒത്തിരി കാരണങ്ങൾ കാണും. ചത്തുവീണടത്തു നിന്ന് എണീച്ചു വരുന്നതിലാണ് കാര്യമെന്ന് അമ്മാമ കണ്ണീരോടെ പറയുന്നുണ്ട്. നല്ലൊരു തച്ഛനാണെന്നും സ്ത്രീധനമൊന്നും കൊടുക്കേണ്ടെന്നും കരുതിയാണ് രൂത്തിന്റെ വല്യച്ഛൻ ഇളയ പെങ്ങളായ അന്നംകുഞ്ഞിനെ കുര്യച്ഛന് കെട്ടിച്ചു കൊടുക്കുന്നത്. 2 ഏക്കർ പറമ്പിൽ കുര്യച്ഛന്റെ കൂടെയുള്ള ജീവിതം കണ്ട് മഹാറാണി എന്നാണ് നാട്ടുകാർ അസൂയപ്പെടുന്നത്. പക്ഷെ അന്നംകുഞ്ഞിന്റെ ദാമ്പത്യം ദുരിതപൂർണമായിരുന്നു. ചോറിന് ചൂട് കൂടിയാലും തണുത്താലും കുട്ടികൾ ഉറക്കത്ത് കരഞ്ഞാലും അയാൾ അന്നംകുഞ്ഞിനെ തല്ലും. പോത്തിറച്ചി വെന്തില്ലെന്ന് പറഞ്ഞ് കറിച്ചട്ടി വലിച്ചെറിഞ്ഞ് അവളെ മുള്ളുമുരുക്കിൽ ചേർത്ത് അമർത്തുന്നുണ്ട്. ചോര വാർന്നൊഴുകുന്ന അവളുടെ ദേഹത്ത് മഞ്ഞൾ പുരട്ടുമ്പോൾ ദേഹം മുഴുവൻ കരിനീലിച്ച പാടുകൾ കണ്ട് വല്യമ്മ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ ഭർത്താവിനെക്കുറിച്ച് ഒരാളോട് മോശമായി ഒന്നും പറയാൻ അവൾ തയ്യാറാവുന്നില്ല. ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും നോവലിൽ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. താളും തകരയും കണ്ട കാടും പടലുമൊക്കെ റേഷനരിയുടെ കൂടെയിട്ട് പുഴുങ്ങി എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അരി ആവശ്യത്തിനില്ലാത്തതിനാൽ ചക്കയും കപ്പയും നാറുന്ന കഞ്ഞിവെള്ളവുമായിരുന്നു മിക്ക ദിവസങ്ങളിലും സ്ത്രീകൾക്ക് വിശപ്പടക്കാൻ കിട്ടിയിരുന്നത്. അതും തീർന്നാൽ പശുവിന് വാങ്ങിവെച്ച തവിട് നനച്ച് തേങ്ങ ചേർത്ത് ആവിയിൽ വേവിച്ചും കഴിച്ചിരുന്നു. ആണുങ്ങളും കുട്ടികളും തീന്മേശയിലിരുന്ന് ചോറ് കഴിച്ചപ്പോൾ സ്ത്രീകൾ വിശപ്പടക്കാൻ പലപ്പോഴും അടിപിടി കൂടേണ്ടി വന്നു. വിശപ്പ് സഹിക്കാതെ പഴം കട്ടുതിന്നതിന് ഭർത്താവും അമ്മായിയമ്മയും ചേർന്ന് ഒരു കുല പഴം മുഴുവൻ തീറ്റിച്ച്

വയറുപൊട്ടി ചത്തുപോയ ഒരു സ്ത്രീയുടെ കഥയും നോവലിലുണ്ട്. രൂത്തിന്റെ വീട്ടിലെ അടുക്കളക്കാരിയാണ് ത്രേസ്യ. കാണാൻ സുന്ദരിയാണെങ്കിലും ഒരു കാലുവലിച്ചുള്ള നടത്തവും ബുദ്ധിക്കുറവും കാരണം അവൾക്ക് വന്ന കല്യാണാലോചനകളൊന്നും ശരിയായില്ല. വീട് നോക്കാൻ അവളായാലും മതി, പക്ഷെ കൂടുതൽ സ്ത്രീധനം വേണമെന്നാണ് ചിലരുടെ നിലപാട്. ഒടുവിൽ രൂത്തിന്റെ വീട്ടിലെ അടുക്കളയിലെ തീയിലും പുകയിലും അവൾ വെന്തുരുകി. ഒടുവിൽ അവൾക്കും ഒരു കാമുകനുണ്ടാവുന്നു. തോന്നുമ്പോഴെല്ലാം അവനെ പത്തായപ്പുരയിൽ വിളിച്ചു വരുത്തി അവൾ ജീവിതം ആസ്വദിക്കുന്നു. ഗർഭിണിയായപ്പോൾ ആളറിയാതിരിക്കാൻ വീട്ടിൽ വെച്ച് വല്യമ്മ ഗർഭച്ഛിദ്രത്തിന് മരുന്ന് നൽകിയതോടെ അവശതയിലായ അവൾ മരിക്കുന്നു. നവോമി അമ്മായിയുടെ കഥ മറ്റൊന്നാണ്. ബോംബെയിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോയ അവരെ ഉപയോഗിച്ച് ഭർത്താവ് പണം സമ്പാദിക്കുന്നു. ഇത് അസഹ്യമായപ്പോൾ അവർ ഭർത്താവിനെ വെട്ടിക്കൊല്ലുകയാണ്. പിന്നീട് അയാളുടെ സമ്പാദ്യം ഉപയോഗിച്ച് അവർ അന്തസ്സായി ജീവിക്കുന്നു. പരസ്യമായി എല്ലാവരും കുറ്റം പറയുമ്പോഴും രൂത്ത് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ആരാധനയോടെയാണ് നവോമിയെ നോക്കിക്കണ്ടിരുന്നത്. രൂത്തിന്റെ പേരപ്പൻ ചിത്രം വരയ്ക്കാനും ശില്പങ്ങൾ ഉണ്ടാക്കാനും മിടുക്കനായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്ന അയാൾ ഇടയ്ക്കെപ്പോഴോ കടുത്ത മൗനത്തിലേക്ക് വീഴുന്നു. മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന അയാൾ എത്ര വില കിട്ടിയാലും അത് ആർക്കെങ്കിലും വിൽക്കാനോ കൈമാറാനോ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരിടത്ത് ഞാൻ പിറന്ന ദിനം നശിക്കട്ടെ, ആ ദിനം ഇരുണ്ടു പോകട്ടെ, അതിൽ വെളിച്ചം വീഴാതിരിക്കട്ടെ എന്ന് എഴുതിയിരുന്നു. ഭാര്യ ഉപേക്ഷിച്ചുപോയ അയാളെ തന്റെ സുഹൃത്ത് കുത്തിക്കൊല്ലുകയാണ്. രൂത്തിന്റെ കുട്ടിക്കാലത്താണ് കേരളത്തിൽ ആദ്യ EMS സർക്കാർ അധികാരത്തിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭീകരവാദികളാണെന്നും അവർ ക്രിസ്ത്യാനികളെയും പള്ളികളെയും പള്ളിക്കൂടങ്ങളെയും ആക്രമിക്കുമെന്നും പറഞ്ഞ് തന്റെ വീട്ടുകാരുൾപ്പെടെ ബഹളം കൂട്ടിയപ്പോൾ ഇത്രയും ഭീകരന്മാരാണെങ്കിൽ അവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമോ എന്ന് രൂത്ത് സംശയിക്കുന്നുണ്ട്. മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവൽ വായിക്കാൻ നൽകിയതിന്റെ പേരിൽ ജോസഫ് മാഷ് സ്ഥാപിച്ച ജയ്ഹിന്ദ് വായനശാല ക്രിസ്ത്യാനികൾ തീവച്ച് നശിപ്പിക്കുന്നുണ്ട്. ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ക്രിസ്ത്യാനികളെയും പള്ളിക്കൂടങ്ങളെയും സംരക്ഷിക്കാൻ ക്രിസ്റ്റഫർ സേന എന്ന സേന രൂപീകരിക്കുന്നുണ്ട്. പ്രായമായവർ പോലും നീലക്കുപ്പായ യൂണിഫോം ധരിച്ച് ആവേശപൂർവ്വം പരിശീലനം നേടുന്നുണ്ട്. രൂത്തിന്റെ കഥയ്ക്ക് സമാന്തരമായി തന്നെ രക്ഷയുടെ കഥയും മുന്നോട്ടു പോകുന്നുണ്ട്. അവളുടെ അമ്മ അമോദിനിയും അച്ഛൻ ശൈലേന്ദ്രയും ബീഹാരികളാണ്. ബുദ്ധഗയയിൽ പഴങ്ങൾ വിറ്റ് ജീവിച്ചിരുന്ന അമോദിനിയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ശൈലേന്ദ്ര വിവാഹം കഴിക്കുന്നത്. ഒളിച്ചോടുന്നതിനിടയിൽ ട്രെയിനിലെ ടോയ്ലറ്റ് വാതിലിനെ സാക്ഷിയാക്കിയാണ് ശൈലേന്ദ്ര അവളുടെ കഴുത്തിൽ മിന്നുകെട്ടുന്നത്. സുഹൃത്തിന്റെ വാടകമുറിയിൽ തുടർച്ചയായി 3 ദിവസം പുറത്തുപോലും വിടാതെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ തന്നെ അമോദിനി പ്രണയത്തെയും രതിയെയും ശൈലേന്ദ്രയുമെല്ലാം വെറുത്തുപോകുന്നുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അധികാരപ്രയോഗങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും സ്നേഹം മാത്രമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുകയെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നേരെ മറിച്ചാണ് സംഭവിച്ചത്. പ്രേമിക്കുമ്പോൾ പ്രേമത്തിന്റെ ഭാരമേയുള്ളൂവെന്നും അതിനേക്കാൾ വലിയ ഭാരമായ ദാമ്പത്യം നമ്മെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്നും അമോദിനി പറയുന്നുണ്ട്. പ്രണയം അതിന്റെ സഫലതയിലല്ല നഷ്ടത്തിലാണ് ആശ്വാസമാകുന്നതെന്നും അതിനാൽ ഒരു പ്രണയവും വിവാഹത്തിലെത്താതിരിക്കട്ടെ എന്നുമാണ് അമോദിനി ആഗ്രഹിക്കുന്നത്. രക്ഷയ്ക്ക് 7 വയസ്സുള്ളപ്പോഴാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ശൈലേന്ദ്ര അവരെ ഉപേക്ഷിച്ചു പോകുന്നത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞാൽ രക്ഷയെ മുറിപ്പെടുത്തുമെന്ന് കരുതി ബുദ്ധന്റെ പരിത്യാഗവുമായി ബന്ധിപ്പിച്ച് ഇക്കാര്യം സൂചിപ്പിക്കാനാണ് അമോദിനി ശ്രമിക്കുന്നത്. താമസം ബോധ്ഗയയിലായതുകൊണ്ടുതന്നെ ബുദ്ധമതാചാരങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം അമോദിനിക്ക് നന്നായി അറിയാം. ജോലി നേടി കേരളത്തിലെത്തിയ അമോദിനി കടുത്ത അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട്. താമസിക്കാൻ വൃത്തിയുള്ളതും അടച്ചുറപ്പുള്ളതുമായ വീട് ആരും അവർക്ക് വാടകയ്ക്ക് നൽകുന്നില്ല. താമസിക്കുന്ന വീടുകളിൽ രാത്രിയിൽ നാട്ടുകാർ വന്ന് വാതിലിൽ മുട്ടുന്നുണ്ട്. ഭയന്ന് വിറക്കുന്ന അവർക്ക് സംരക്ഷണം നൽകുന്നത് ആനന്ദൻ എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന നായയാണ്. ഓരോ നാട്ടിൽ താമസിക്കുമ്പോഴും ഇതുപോലൊരു നായ അവരെ രക്ഷിക്കുന്നുണ്ട്. ഏത് ആൾക്കൂട്ടത്തിലും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത അഭയാർത്ഥികളെ പോലെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ. അന്യദേശത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നത് വാങ്ങി മിണ്ടാതിരിക്കലാണ് അതിജീവനത്തിനുള്ള 1-ാമത്തെ തന്ത്രമെന്ന് അമോദിനി പറയുന്നുണ്ട്. ബീഹാറിയായിട്ടും രക്ഷ MA മലയാളം വരെ പഠിക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ അധിനിവേശവും തദ്ദേശീയരുടെ സ്വത്തു സംഘർഷങ്ങളും എന്നൊരു വിഷയം ഗവേഷണത്തിന് തെരഞ്ഞെടുത്തതിന് മലയാളിയായ അധ്യാപകൻ അവളെ അധിക്ഷേപിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ പ്രാർത്ഥനയോടെ തൊഴാൻ നിൽക്കുന്ന സ്ത്രീകൾ തങ്ങളെ കാണുമ്പോൾ മാലയും വളയും ശ്രദ്ധിച്ചോ എന്ന് വിളിച്ചു പറയുന്നത് കേട്ട് മനം മടുത്ത് അവൾ ഉത്സവ സ്ഥലങ്ങളിൽ പോകുന്നത് പോലും ഒഴിവാക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് രക്ഷ പ്രമോദ് പൊന്മുറ്റം എന്ന സാഹിത്യകാരനെ പരിചയപ്പെടുന്നത്. ബുദ്ധന്റെ നാട്ടിലെ പെൺകുട്ടി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്ന മട്ടിൽ ഫീച്ചർ എഴുതാനെന്ന പേരിൽ അയാൾ രക്ഷയുടെ പിന്നാലെ കൂടുന്നു. ഒരു ദിവസം അവളെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു രാത്രിയും തന്റെ ശരീരം

0: ഇരവ് മാത്രമേ അയാൾക്ക് ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയ രക്ഷ, ഞാൻ വന്നാൽ എനിക്കെത്ര കാശ് തരുമെന്ന ഒറ്റ ചോദ്യം കൊണ്ട് അയാളുടെ കാപട്യം വലിച്ചു ചീന്തുന്നു. പിന്നീട് ഒരു പുരുഷനുമായി ബന്ധം സ്ഥാപിക്കാനോ ആരുമായി സൗഹൃദം പങ്കുവെക്കാനോ അവൾ തയ്യാറാവുന്നില്ല. രൂത്തിന്റെ ജീവിതത്തിലെ ഇരുണ്ട കാലത്തെക്കുറിച്ച് രക്ഷ ചോദിക്കുന്നുണ്ട്. ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ രൂത്തിന്റെ കുടുംബത്തിന്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അവിടെ നിന്നാണ് 1965 രൂത്ത് ജോലി തേടി പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ എത്തിച്ചേരുന്നത്. അവിടുത്തെ നിർമ്മല കോൺവെന്റിൽ താമസിച്ച് അവരുടെ സ്കൂളിൽ ഇംഗ്ലീഷും കണക്കും പഠിപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം അവർ ആ പ്രദേശത്തെ വഴികളിലൂടെ നടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസത്തെ നടത്തത്തിനിടയിൽ അവർക്ക് ഗോതമ്പ് വയലിൽ പരിക്കേറ്റ നിലയിൽ ഒരു പെൺകുട്ടിയെ കിട്ടുന്നു. അവളെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയതിനു ശേഷം പറഞ്ഞയക്കാൻ ഇടമില്ലാത്തതിനാൽ ആരുമറിയാതെ കോൺവെന്റിൽ താമസിപ്പിക്കുന്നു. നീൽകാന്ത മുല്ലിക്കെന്ന ആ പെൺകുട്ടി അവിടെ വെച്ച് അവളുടെയും ബംഗാളിലെ മറ്റ് സ്ത്രീകളുടെയും ജീവിത ദുരിതങ്ങളുടെ കഥ രൂത്തിനോട് പറയുന്നു. കുട്ടിക്കാലത്ത് ജന്മിമാരിൽ നിന്നേറ്റ ക്രൂര പീഡനങ്ങൾ കാരണം അവളുടെ ഗർഭപാത്രം തകരുന്നു. വിവാഹം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിനാൽ ഭർത്താവ് അവളെ നിർദാക്ഷിണ്യം ഒഴിവാക്കുന്നു. ഈ സമയത്ത് തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ ചാരു മജൂദാർ എന്ന ചെറുപ്പക്കാരൻ വിപ്ലവം വരുമെന്നും എല്ലാവർക്കും ഭൂമി കിട്ടുമെന്നും അടിമകളായ മനുഷ്യർ ഉടമകളാകുമെന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അവളും പതുക്കെ നക്സലൈറ്റുകളുടെ സ്റ്റഡി ക്ലാസ്സിൽ പോയി തുടങ്ങി. ശൈശവം മുതൽ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ച എല്ലാ അപമാനങ്ങൾക്കും ആ നാട്ടിലെ സ്ത്രീകൾ അമ്പും വില്ലും ഉപയോഗിച്ച് പകരം ചോദിച്ചു. പക്ഷേ പോലീസുകാരുടെ തോക്കുകൾക്ക് മുമ്പിൽ വിപ്ലവകാരികൾ പരാജയപ്പെട്ടു. അത്തരമൊരു ഏറ്റുമുട്ടലിലാണ് നീൽകാന്തയ്ക്ക് പരിക്കു പറ്റിയത്. അവൾക്ക് അഭയം നൽകിയതിന്റെ പേരിൽ രൂത്തിനെ കോൺവെന്റിൽ നിന്നും പുറത്താക്കുന്നു. നാട്ടിലെത്തിയ ശേഷം കുറച്ചുകാലം അവൾ വയനാട്ടിലെ അടിവാരത്ത് താമസിക്കുന്നു. അവിടെ വെച്ചാണ് അവൾ നക്സലൈറ്റുകളായ കുറെ ആളുകളെ പരിചയപ്പെടുന്നതും രഹസ്യമായി ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നതും. അവളുടെ പെട്ടിയിൽ ജീവിതാവസാനം വരെ മാവോ സേതുങ്ങിന്റെ കൃതികളുടെ വിവർത്തനം ഉണ്ടായിരുന്നു. 1972 രൂത്ത് മണിപ്പൂരിലെ ഉക്രൽ എന്ന സ്ഥലത്തെ കോൺവെന്റിൽ ജോലി തേടിയെത്തുന്നു. മണിപ്പൂരിലെ സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചും അവർ നടത്തിയ നിരവധി പോരാട്ടങ്ങളെക്കുറിച്ചും അവിടെ വെച്ച് രൂത്ത് മനസ്സിലാക്കുന്നു. കുടിയേറ്റ ജീവിതങ്ങൾ ചിത്രീകരിക്കുന്ന നിരവധി നോവലുകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ മലയോരത്തെ 1940 50 സ്ത്രീകളുടെ ജീവിതങ്ങളിലൂടെയും അവരുടെ കാഴ്ചപ്പാടുകളിലൂടെയും കുടുംബം, മതം, രാഷ്ട്രീയം എന്നിവയെ വിമർശന വിധേയമാക്കാനാണ് ഈ നോവൽ ശ്രമിക്കുന്നത്. രൂത്തിന്റെയും രക്ഷയുടെയും പുസ്തകം അവരുടെ മാത്രം പുസ്തകമല്ല, മറിച്ച് ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾക്കപ്പുറം ലോകത്തിലെല്ലായിടത്തുമുള്ള സ്ത്രീകളുടെ കണ്ണീരിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ചരിത്രം കൂടിയാണ്.
1: ജിസ ജോസ് എഴുതിയ രൂത്തിന്റെ പുസ്തകം രക്ഷയുടെയും എന്ന നോവലിനെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജയേഷ് വരയിൽ.
2: വായനയുടെ വാതായനങ്ങൾ.

0: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഒരു വാക്കിൽ അടങ്ങിയിട്ടുള്ള എല്ലാ അൽഫബറ്റ്സും ഉച്ചാരണത്തിൽ കേൾക്കണമെന്നില്ല. വാക്കിൽ അൽഫബറ്റിന്റെ പൊസിഷൻ അനുസരിച്ച് ഉച്ചരിക്കാം, നിശബ്ദമാവാം. ഉദാഹരണത്തിന്, ആർ എന്ന അൽഫബറ്റ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ആർ എപ്പോഴും എവിടെയും നിശബ്ദമല്ല, കേൾക്കേ തന്നെയാണ് ഉച്ചാരണം. ഷാർപ്പായി റ എന്നല്ല, സോഫ്റ്റായി റ എന്നാണ് ഉച്ചരിക്കാറ്. ഫോർ എക്സാമ്പിൾ, FLOWER, ഫ്ലവർ. SHARK, ഷാർക്ക്. HARMONY, ഹാർമണി. TEACHER, ടീച്ചർ. FARM, ഫാം. FARMER, ഫാർമർ. ഇന്ത്യയിൽ നമ്മൾ അനുവർത്തിച്ചു പോകുന്നത് പൊതുവെ ബ്രിട്ടീഷ് ഉച്ചാരണ രീതിയാണ്. ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, റഫ് ആൻഡ് ഷാർപ്പായല്ല ഉച്ചരിക്കേണ്ടത്. അതായത് റാ, ഇർ തുടങ്ങിയ ശബ്ദങ്ങൾ വരരുത്. റായുടെയും രായുടെയും മധ്യത്തിൽ ഒരൽപ്പം സോഫ്റ്റായി റ. ആർ ആദ്യത്തെ അക്ഷരമാണെങ്കിൽ എപ്പോഴും ഉച്ചരിച്ചിരിക്കും. REPORT, റിപ്പോർട്ട്. ROUG.

0: DH rough, RUMBLE rumble, irambam, muralcha, RHYME rhyme, prasam, padyam. വാക്കിന്റെ അവസാനമാണ് ആർ എന്ന ആൽഫബറ്റിന്റെ സ്ഥാനമെങ്കിൽ ഉച്ചാരണം സൈലന്റ് ആണ്, അതായത് നിശബ്ദമാണ്. സി എ ആർ കാർ അല്ല കാ. എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ ഫ്ലവർ അല്ല ഫ്ല അല്ലെങ്കിൽ ഫ്ലവർ. ജി യു ഐ ടി എ ആർ ഗിറ്റാർ ഗിറ്റാർ അല്ല ഗിറ്റാർ. R E M E M B E R remember, remember അല്ല remember. Picture, P I C T U R E picture, picture അല്ല picture. ഇവിടെ അവസാനത്തെ ആൽഫബറ്റ് E എന്ന വവൽ ആണെങ്കിലും അത് സൈലന്റ് ആണ്. ചില നിയമങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. I'll be back with more. This is സ്മിത മണിക്കോത്.
1: ആകാശവാണി കണ്ണൂർ.
2: റീഗൽ ജുവല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.
1: റീഗൽ ജുവല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ. കണ്ണൂർ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുകയാണ്.
5: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
9: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111995.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: full team. Earlier, Ella Venil, Valerie Van, Vidarsh Vinod and Sonam Maskar won silver in the women's 10-meter air rifle team event, while Ella Venil also claimed silver in the women's 10-meter air rifle individual event, finishing just behind Japan's Hinata Taichi. In a historic first, Ang, directed by Naga filmmaker Teja Rio, has won the Platform Prize 2026 at the Toronto International Film Festival, TIFF. Ang was one of the 12 films selected for this year's Platform Program, TIFF's only competitive section. Beginning with the 2026 prize, winning the TIFF Platform Prize gives a non-English language film a direct pathway to eligibility for consideration for the Academy Award for Best International Feature Film. Announcing the award, Jury President Pablo Trapero praised Ang for his refreshing perspective, strength of filmmaking, and deeply resonant portrait of a world. And now, for a look at today's newspapers, it's over to VC Pramod.
1: Thank you, Abhishek. S. Jayashankar to lead Indian delegation at United Nations General Assembly, UNGA, address session on September 26th, reports the Hindustan Times. IAF, Japanese Air Force Chiefs fly Tejas formation sortie at Jodhpur, informs the statesman. The Hindu Court's Tata Trust is saying Tata Sons board did not meet conditions. Chandni Chowk's iconic town hall to get a new lease of heritage, reports the Pioneer. Research and Analysis Wing anniversary in spotlight. How its first chief, Rameshwar Nath Kao, built spy agency from shadows, reports the Indian Express, adding he gave it people, skills, culture needed to operate at highest level of national security. And with that, it's back to you, Abhishek.
0: Thank you, Pramod. And now, before we end the bulletin, the headlines once again. President Draupadi Murmu to embark on three-day visit to Gujarat beginning today to preside over National Film Awards presentation ceremony at Ekta Nagar in Kevadia tomorrow. External Affairs Minister S. Jayashankar to lead Indian delegation at the 81st session of UN General Assembly in New York. U.S. President Donald Trump, in deciding mode on Iran war, says very big things going to happen soon. U.S. issues security alert for its citizens and staffers in Saudi Arabia amid Houthi attacks. IMD forecasts heavy rain in Chhattisgarh, coastal Andhra Pradesh, Telangana, Tamil Nadu, Puducherry, Karnataka and Madhya Maharashtra today. And Indian men score emphatic 3-1 victory over Holland at Chess Olympiad in Samarkand. And with that, we end the morning news. Have a nice day.
2: Agashwani Kannur. Samyam 8 mani kazhinju 30 minute.
3: ഏ തടിയ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
4: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42nd വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
2: സംഗീതമാധുരി. പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരിയിൽ ഇപ്പോൾ വിവിധ ഗായകർ ആലപിച്ച ഗുരുഗീതങ്ങൾ കേൾക്കാം. ആദ്യം ശ്രീനാരായണ ഗുരു രചിച്ച വസുദേവാഷ്ടകം, സി കെ രേവമ്മ ആലപിച്ചത്.

0: സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
1: പിന്നല്ലാതെ LIC ജീവൻ ഉത്സവം.
0: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഗുരുഗീതങ്ങളാണ് സംഗീതമാതിരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി മധു ബാലകൃഷ്ണൻ പാടിയത് ശ്രീ ഗുരുചരണം സകലാശ്രയമായി.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: അടുത്ത ഗാനം ബിജു നാരായണൻ പാടിയത്, ഒരു മഹാസ്നേഹം ചിരിതൂകി നിൽപ്പതൻ എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: സംഗീതമാധുരിയിൽ നിങ്ങൾ ഇതുവരെ

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ ഈ മാസം 26 വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോക്ടർ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസന പരിപാടിയുടെ ബിരുദദാന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് അന്താരാഷ്ട്ര സമാധാന ദിനം. സംഘർഷങ്ങൾ ഉപേക്ഷിച്ച് സഹകരണത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുക്കാൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഭീഷണി. സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പഴയ മൂന്നാറിൽ നിന്നും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ്. ഇന്നലെ അന്തരിച്ച പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ സംസ്കാരം വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ. വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ വിദർശിയുടെ നേട്ടം കേരളത്തിന് അഭിമാനകരമായ മുഹൂർത്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ദുർഗ എന്ന ചിത്രത്തിൽ യേശുദാസ്, മാധുരി എന്നിവർ പാടിയത്. വയലാറിൻ്റെ വരികൾ, ദേവരാജൻ്റെ സംഗീതം.

ജി വേണുഗോപാലും കൂട്ടരും പാടിയതാണ് അടുത്ത ഗാനം ഗുരു എന്ന ചിത്രത്തിൽ നിന്ന്. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഓണം കഴിഞ്ഞിട്ടും മാവേലി മൈജിയിൽ തന്നെ ഉണ്ടല്ലോ.
5: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
7: അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത്, ചിത്രം ശ്രീനാരായണ ഗുരു.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ?
3: എങ്കിലിതാ മൈജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
2: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർഡ്.
3: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 എച്ച് യു ഐ ഡി ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: തീർത്ഥാടനം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയതാണ് അടുത്ത ഗാനം. രചന സംഗീതം കൈതപ്രം

0: ഓണം കഴിഞ്ഞിട്ട് മൈജിയുടെ ഓഫറുകൾ ഇപ്പോഴും തുടരുന്നു.
1: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ,
2: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്നു.
3: 30 crore രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: അടുത്ത ഗാനം യേശുദാസ് കൃഷ്ണചന്ദ്രൻ ചിത്ര എന്നിവർ പാടിയത്. ചിത്രം സൂര്യഗായത്രി.

0: ഓണം വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
1: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
0: വാങ്ങുന്നത് എന്തിലും യഥാർത്ഥ വിലക്കുറവാണ് മൈജിയിലേക്ക് വരാം.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: സ്വാമി ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഡോക്ടർ സലീമിന്റെ വരികൾ, സുബേർ മുഹമ്മദിന്റെ സംഗീതം.

0: ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: ഹലോ പ്രിയ ഗീതം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: അടുത്ത ഗാനം ഭരതം എന്ന ചിത്രത്തിൽ എം ബാലമുരളീകൃഷ്ണ, യേശുദാസ് എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം.

അടുത്ത ഗാനത്തിനിടെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ 2 വില്ലേജ് ഓഫീസിലെ ഓഫീസർ ശ്രീ ഇ ബിനീഷ് മാത്യു തത്സമയം മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0497295600. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ലോക അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി രാധിക സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ ചാവശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പഴശ്ശിരാജ നഗർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേട്ടങ്ങളും മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങളും. പ്രത്യേക പരിപാടി കേൾക്കാം ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ. രാത്രി 8 കിളിക്കൂട്ടം പരിപാടിയിൽ 5 പീടിക അമൃത കലാകൂടത്തിലെ കുട്ടികളുടെ വിവിധ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, രാത്രി 10:30 ചിത്രീകരണം കേൾക്കാം. അടുത്ത ഗാനം കമലദളം എന്ന ചിത്രത്തിൽ യേശുദാസും കൂട്ടരും പാടിയത്, കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

വൈകിട്ട് 5:15 കെ വി ഗോപാലകൃഷ്ണന്റെ ഇടയ്ക്കാവാദന കേൾക്കാം. 5:30 ലളിതഗാനങ്ങൾ. 5:43 പ്രായോജക പരിപാടി ഞാറ്റുവേല. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:40 വാർത്താവീക്ഷണം.

0: ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KCB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. ബോർഡ് കോർപ്പറേഷൻ പദവികൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഘടകകക്ഷികളുമായി KPCC നേതാക്കളുടെ ചർച്ച നാളെ ആരംഭിച്ചേക്കും. ഈയാഴ്ച ചർച്ച പൂർത്തീകരിച്ച് പദവികളിൽ ആരൊക്കെ വരണമെന്ന തീരുമാനം അന്തിമമാക്കും. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനി സിയാൽ ആഗോള വ്യോമയാന കൺസൾട്ടൻസി രംഗത്തേക്ക് എത്തുന്നു. ഇതിന് രൂപീകരിച്ച സിയാൽ ഏവിയേഷൻ കൺസൾട്ടൻസി ആന്റ് എക്സ്പോർട്ട് സർവീസസ് മുഖ്യമന്ത്രി VD സതീശൻ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് 15th സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ആശംസ നേർന്നു. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ മുന്നേറ്റത്തിലും രാജ്യത്തെ ശുദ്ധ ഊർജ്ജ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിലും SECI നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യദിനാഘോഷം നാളെ രാവിലെ മന്ത്രി N. ഷംസുദ്ദീൻ പരിപാടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 29 മുതൽ മുക്കത്ത് നടത്തും. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ 9,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരം December 3 സമാപിക്കും. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സുപഥം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. K. ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. 41st കാസർഗോഡ് ജില്ലാ ജൂനിയർ ആന്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൽഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമാണ്. അൽഷിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്താനാണ് ഈ ദിനാചരണം എല്ലാ വർഷവും നടത്തിവരുന്നത്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അൽഷിമേഴ്സ് അഥവാ മറവി രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒട്ടും നിസാരവൽക്കരിക്കേണ്ട ഒരു രോഗമല്ല അൽഷിമേഴ്സ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഈ വർഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെക്കുറിച്ചും ശ്രോതാക്കൾക്കായി ഒന്ന് വിശദമായി പറയാമോ?
2: അതായത് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണ്. നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയത്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന മുഖങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി. ഇതെല്ലാം കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓർമ്മയാണ്. പക്ഷേ ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ

0: അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോൾ അത് പ്രായമായതിൻ്റെയാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും അത് അവഗണിക്കും. പക്ഷേ നമ്മളത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങളും അതിലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള രോഗനിർണയത്തിന്റെ പ്രാധാന്യം, അതുകൊണ്ട് എത്രത്തോളം മാറ്റം രോഗിക്കും കുടുംബത്തിനും വരുത്താൻ കഴിയും, ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോക അൽസിമേഴ്സ് ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം.
1: മേഡം, ഒരാൾക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും. കുറച്ചുനാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോടനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ചു വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മേഡം, പ്രായം കൂടുന്തോറും മറവി കൂടും എന്നൊരു ധാരണ എല്ലാവരും സാധാരണയായി പറയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ധാരണ പലപ്പോഴും നമ്മളിലുള്ളത് രോഗനിർണയം വൈകുന്നതിന് ഒരു കാരണമായി പറയാനാവില്ലേ?
0: തീർച്ചയായും അത് ഒരു ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇംപെയർമെന്റ് എന്ന് പറയും. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കില്ലേ, നമ്മുടെ മുടി കൊഴിയും, മുടി നരയ്ക്കും, സ്കിൻ ചുളിയും, ഇതൊന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളാണ്. ഇതുപോലെ നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള കോശങ്ങളും ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ള പല പ്രവർത്തികൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുകൾ, അതിലൊന്നാണ് ഓർമ്മ, ഭാഷ, പെരുമാറ്റം, കാര്യങ്ങളെല്ലാം പഴയതുപോലെ സ്പീഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇവയെല്ലാം പ്രായ കടന്നു ചെല്ലും തോറും കുറഞ്ഞു വരും. പക്ഷേ ഇത് നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാർ, ദ സെയിം പ്രായത്തിലും അതേ ലിംഗത്തിലുമുള്ള ആൾക്കാരോട് അവരെല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. അതായത് വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡും വൈഫിനും ഏതാണ്ട് ഒരേ പ്രായക്കാരാണെങ്കിൽ രണ്ടുപേർക്കും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും, അവരുടെ കൂട്ടുകാരുടെ എല്ലാം ഒരുപോലെ. പക്ഷേ നമ്മുടെ പ്രായത്തിലോ നമ്മുടെ പരിചയത്തിലോ ഇതേ പ്രായക്കാരെ അനുബന്ധിച്ച് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് അസാധാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ ചികിത്സ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ നമ്മൾ വൈകുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും രോഗിക്ക്, ഈ ട്രൂ ഡിമെൻഷ്യ എന്ന് പറയുന്നത് പലപ്പോഴും രോഗിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ചുറ്റുമുള്ളവർ, കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, കൂട്ടുകാർ, ഇവർക്കായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം നേരത്തെ തിരിച്ചറിയാൻ കഴിയുക. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ പരിചയക്കാർക്കോ ഇങ്ങനൊരു മാറ്റം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓർമ്മക്കുറവ്, പെരുമാറ്റത്തിലെ വ്യത്യാസം, ഭാഷയിലെ വ്യത്യാസം, വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, വഴി തെറ്റിപ്പോന്നു, പൈസ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് ചെരുപ്പിടുമ്പോൾ ഇടതുവശവും വലതുവശവും തമ്മിൽ ഇവർക്ക് തെറ്റിപ്പോവാം, അപ്പോൾ ചെരുപ്പ് മാറിയിടാം, ഷർട്ട് ധരിക്കുമ്പോൾ വ്യത്യാസം വരാം, കൈ തിരിച്ചിടുന്നതിന് പകരം ഷർട്ടല്ല.

0: അതെടുത്തിടുക, ബട്ടൺസ് മാറ്റിയിടുക. സാരി ഉടുക്കാൻ സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ, പക്ഷെ സാരി ഉടുക്കാൻ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു. ഒരു പാചകം ചെയ്യുന്നതിനെ നമുക്കറിയാം എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് എത്രയോ സ്റ്റെപ്പുകൾ വേണ്ടതാണ്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരുന്നു. അത് വീട്ടുകാർക്കും പരിചയക്കാർക്കുമാണ് പലപ്പോഴും ആദ്യം തിരിച്ചറിയാൻ കഴിയുക. അത് നമ്മൾ തിരിച്ചറിയുക, എത്രയും പെട്ടെന്ന് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ ഇത്രയും വൈകില്ല.
1: മാഡം, രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നത് ചികിത്സയ്ക്കും അതുപോലെ തന്നെ രോഗിയുടെ ജീവിത നിലവാരത്തിനും എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതായത് രോഗം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മറവിയും അൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിലോ മറവി രോഗമോ അല്ല. അത് വിഷാദം കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ വരാം, ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടുവരാം, അല്ലെങ്കിൽ തൈറോയ്ഡ് പോലുള്ള ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുവരാം, ചില അണുബാധകൾ കൊണ്ടുവരാം. അതുമല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് മറവി വരാം. അപ്പൊ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ മറവി ചിലപ്പോൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. മറവി ഉണ്ടെങ്കിൽ ആ മറവിയുടെ ഇതുപോലെ ചികിത്സിച്ച് മാറ്റാവുന്ന കാരണങ്ങൾ ഉണ്ടായേക്കാം. ആ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയണം. രണ്ട്, മറവി രോഗം ഉദാഹരണത്തിന് അൽസിമേഴ്സ് ഡിമെൻഷ്യ ആണെന്നിരിക്കട്ടെ, അത് കൂടുതൽ മോശമാകുന്നതിന്റെ ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുത്താൻ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അത്തരം മരുന്നുകൾ നേരത്തെ തുടങ്ങാൻ കഴിയും. മറ്റൊന്ന്, രോഗിക്കും ഈ കുടുംബാംഗങ്ങൾക്കും തുടർന്നുള്ള ചികിത്സ, ജീവിതം, സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം നേരത്തെ ലഭ്യമാവും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം കുടുംബത്തെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, നമ്മുടെ തലച്ചോറിന് ബാക്കിയുള്ള കഴിവുകളുണ്ട്, എല്ലാ കഴിവുകളും നഷ്ടമാവുന്നില്ല. അപ്പോൾ ഉള്ള കഴിവുകൾ എത്രത്തോളം നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാം, എത്രയും പ്രൊട്ടക്ട് ചെയ്യാം, അത് കൂടുതൽ മോശമാകുന്നത് തടയാൻ എന്ത് ചെയ്യാം, ഭാവിയിൽ രോഗിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി വരുന്ന സപ്പോർട്ട് സിസ്റ്റം എന്തായിരിക്കാം, സാമൂഹിക പിന്തുണ എന്തായിരിക്കാം, ഇതെല്ലാം മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനുമുള്ള അവസരമാണ്. മറ്റൊന്ന്, ഈ അൽസിമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം പലതരം ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് രോഗനിർണയത്തിനാവട്ടെ, ചികിത്സയെ സംബന്ധിച്ചാവട്ടെ. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഇത്തരം ഗവേഷണങ്ങളിലോ ക്ലിനിക്കൽ ട്രയൽസിലോ ചിലപ്പോൾ പങ്കാളികളാകാൻ ചിലർക്കെങ്കിലും കഴിഞ്ഞേക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇത്രയും നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിലുള്ള പ്രാധാന്യം.
1: മാഡം, നമ്മുടെ ജീവിതശൈലി, ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഉറക്കം എന്നിവ അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കാറുണ്ടോ? എന്താണ് മാഡത്തിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
0: അതെ, തീർച്ചയായിട്ടും. ഒന്ന്, നമ്മുടെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിനകത്ത് നിന്നുമുള്ള മാലിന്യങ്ങൾ നമ്മുടെ തലച്ചോറിലെ ജി ലിംഫാറ്റിക് സിസ്റ്റം റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ആരോഗ്യമുള്ള വ്യക്തിക്കും 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഒന്ന്. രണ്ട്, ഭക്ഷണം. ഭക്ഷണത്തിൽ നമ്മുടെ പ്രകൃതിദത്തമായ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ അടങ്ങിയ, കൊഴുപ്പ് കുറഞ്ഞ്, റെഡ് മീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള തരം ഭക്ഷണ രീതിയാണ് ഏറ്റവും ഉചിതം. ഇത് തന്നെയാണ് അൽസിമേഴ്സ് ഡിമെൻഷ്യയ്ക്കും ഇത്തരം പലതരം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് നമ്മൾ പറയും, ഇവയ്ക്കും ഒഴിവാക്കാൻ വേണ്ടത് കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ആഴ്ചയിൽ 6 ദിവസമെങ്കിലും വേണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ, ഉദാഹരണത്തിന് മത്തി, ചൂരായലേക്ക് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വേണം. അതുപോലെ വെളിച്ചെണ്ണയ്ക്കൊപ്പം കഴിയുമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. നട്സ് കുറച്ച് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. നട്സ് ആൻഡ് ബെറീസ്, ഞാവൽപ്പഴം തുടങ്ങിയവ, ഇവയും തലച്ചോറ് ദ്രവിക്കുന്ന തരം രോഗങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന്, വ്യായാമം. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം, അതായത് വിയർക്കാനും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടാനും പറ്റുന്ന രീതിയിലുള്ള വ്യായാമവും ഇത്തരം രോഗങ്ങൾ വരുന്നത് തടയാൻ കുറേയേറെ സഹായിക്കും.
1: മാഡം, ഈ രോഗനിർണയത്തിന് ശേഷം രോഗിയോട് തന്റെ രോഗവിവരങ്ങളെ കുറിച്ച് കുടുംബാംഗങ്ങൾ പറയേണ്ടതുണ്ടോ?
0: അൽഷിമേഴ്സ് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഏതെങ്കിലും ഒരു ഡിമെൻഷ്യ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഏതൊരു രോഗത്തിലും അതിന്റെ തുടർന്നുള്ള ചികിത്സ എങ്ങനെ വേണം, തുടർന്ന് തന്റെ ഭാവി ജീവിതം എങ്ങനെ വേണം, കുടുംബകാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ രോഗിയെ പരമാവധി നമ്മൾ ഇൻവോൾവ് ചെയ്ത് തന്നെ പോകണം. രോഗിക്ക് അത്തരം കാര്യങ്ങളിൽ പരമാവധി തീരുമാനങ്ങൾ എടുക്കാനും ആ കുടുംബത്തിന്റെ തീരുമാനങ്ങളിൽ പങ്കെടുക്കാനുമുള്ള അവസരം നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് രോഗമുണ്ടായി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അവരുടെ ആ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നില്ല. അവരപ്പോഴും പഴയ വ്യക്തികൾ തന്നെയാണ്. അവർക്കും മാന്യതയുണ്ട്, അവർക്കും വികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ

0: തന്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഉള്ള തീരുമാനങ്ങളിൽ അവരെ നേരത്തെ പങ്കെടുപ്പിക്കേണ്ടതാണ്. കാരണം കുറച്ച് വർഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പല കാര്യങ്ങളിലും പരാശ്രയത്വം കൂടി വരും. അപ്പോൾ എന്ത് വേണം, എങ്ങനെയുള്ള ജീവിതം, ഏത് രീതിയിലുള്ള സാമൂഹിക പിന്തുണയാണ് വേണ്ടി വരിക, ഇത്തരം കാര്യങ്ങൾ രോഗി എപ്പോഴും ആദ്യമേ പങ്കെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനെപ്പോഴും തന്റെ രോഗത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും.
1: മാഡം, വേൾഡ് അൾഷിമേഴ്സ് ഡേയുടെ ഭാഗമായി എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: അതായത് ഈ വർഷത്തെ അൾഷിമേഴ്സ് ഡേയുടെ ആഗോള സന്ദേശം ഇതാണ്: ദ ഏർലിയർ യു നോ ദ മോർ യു ക്യാൻ ഡു, എ ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ്. അതായത് നേരത്തെ അറിയുക, നേരത്തെ മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് നേരത്തെ സഹായിക്കാൻ കഴിയും. മറവിയെ ഒരിക്കലും പ്രായത്തിൻ്റെതായി കരുതി അവഗണിക്കരുത്. മറവിയുള്ള രോഗിയെയും കുടുംബാംഗങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെ നടത്താൻ കഴിയും.
1: ലോക അൾഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അൾഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി കോഴിക്കോട്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 9. മലപ്പുറത്ത് 5, ഇടുക്കിയിൽ 2, കോട്ടയത്ത് 2 പേരുമാണ് മരിച്ചത്. നിലമ്പൂർ ചൊക്കാട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട 6 പേരിൽ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായത്. സി കെ നഗർ, പൊട്ടിക്കൽ മേഖലകളിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയുണ്ടായിരുന്നു. വണ്ടൂർ സ്വദേശി സജ്ജാദ്, കരുവാരക്കുണ്ട് സ്വദേശി റഹീം, വണ്ടൂർ കോട്ടക്കുന്ന് സ്വദേശി റഫീഖ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിങ്കളാഴ്ച രാവിലെ ലഭിച്ചത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ കോളനി സ്വദേശിയായ സജിത എന്ന യുവതിക്കായി നിലവിൽ തിരച്ചിൽ തുടരുകയാണ്. കോട്ടപ്പുഴയുടെ 4 കിലോമീറ്ററോളം വരുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇതുവരെ 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കാണാതായ യുവതിക്കായി ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, ട്രോമാ കെയർ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത തിരച്ചിലാണ് നടക്കുന്നത്. മന്ത്രി, എംഎൽഎ, സബ് കളക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളത്തുചേരിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൾലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. കോട്ടയം, വാഗമൺ, വെള്ളിക്കുളം, തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ടെന്നും മലയോര മേഖലകളിലെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീക്കോയി, ഈരാറ്റുപേട്ട, പാലാ ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചിലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.

ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴംവെള്ളിച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴംവെള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ഇരുമ്പുപാലം പഴംവെള്ളിച്ചാൽ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറക്കുത്തിനും 6 മീലിനും ഇടയിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് ഉരുവച്ചാലിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കക്കാട്ടുപറമ്പിൽ ചെമ്പിലാലി സീനത്തിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത്. തൊട്ടടുത്ത വീടിന്റെ കിണറിനും വീടിനും കേടുപറ്റി. അർദ്ധരാത്രി 12:30 അപകടം. വീട്ടുകാരെ അടുത്ത ബന്ധുവീട്ടിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതി യഥാസമയം വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. കാലാവസ്ഥ സംബന്ധിച്ച് ഇടുക്കി കോട്ടയം ജില്ലകളിൽ SMS അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. ജില്ലകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ഒഴിപ്പിക്കൽ നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താനഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75nd ബിരുദദാന ചടങ്ങിൽ ദ്രൌപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര സമാധാന ദിനവും ലോക അൽഷിമസ് ദിനവും ആചരിക്കുന്നു. സംഘർഷങ്ങൾ ഉപേക്ഷിച്ച് സഹകരണത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുക്കാൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ ലക്ഷ്യം. സമാധാനത്തിനായി നിക്ഷേപിക്കാം എല്ലാവർക്കും എല്ലായിടത്തും എല്ലാ ദിവസവും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര സമാധാന ദിനാചരണ പ്രമേയം. അൽഷിമേഴ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനം ആചരിക്കുന്നത്. നേരത്തെ അറിയാം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം, ഡിമെൻഷ്യ രോഗനിർണയം പ്രധാനമാണ് എന്നതാണ് ഈ വർഷത്തെ ലോക അൽഷിമേഴ്സ് ദിനാചരണ പ്രമേയം. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്സ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ 99th മഹാസമാധി ദിനം ഇന്ന് ആചരിക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശിവഗിരിയിൽ അല്പസമയത്തിനകം മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. തുടർന്ന് പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജി ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 ശാരദാമഠത്തിൽ നിന്നും കലശ പ്രദക്ഷിണ യാത്ര ആരംഭിക്കും. വൈദിക മഠം ബോധാനന്ദസ്വാമി സമാധിപീഠം വഴി യാത്ര മഹാസമാധിയിൽ എത്തിച്ചേരും. തുടർന്ന് പൂജയും കലശാഭിഷേകവും ഉണ്ടാകും. ശ്രീനാരായണ ഗുരു കൽപ്പവൃക്ഷം പോലെ കണ്ടിരുന്ന പ്ലാവ് ഗുരുസമാധിയുടെ ശതാബ്ദി ആചരണത്തോടനുബന്ധിച്ച് എല്ലാ ഗുരുദേവ സ്ഥാപനങ്ങളിലും നട്ടുവളർത്തണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം നിർദ്ദേശം നൽകി. ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായ നൈപുണ്യ വികസന പരിപാടിയുടെ ബിരുദദാന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വ്യവസായ സ്ഥാപനങ്ങളും തൊഴിൽദാതാക്കളും ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമായ തൊഴിലന്തരീക്ഷം, ആവശ്യമായ പിന്തുണ, തൊഴിലവസരങ്ങൾ എന്നിവ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി നൈപുണ്യ വികസന കൌൺസിൽ, കോത്തോലെങ്കോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് നൈപുണ്യ വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KSEB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഇതര സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർമാരുടെ ചർച്ച.

കോർപ്പറേഷൻ പദവികൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഘടകകക്ഷികളുമായി KPCC നേതാക്കളുടെ ചർച്ച നാളെ ആരംഭിച്ചേക്കും. ഈ ആഴ്ച ചർച്ച പൂർത്തീകരിച്ച് പദവികളിൽ ആരൊക്കെ വരണമെന്ന തീരുമാനം